0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറത്തുൽ ഹഷർ മുതൽ സൂറത്തുൽ ഹാക്ക് വരെയാണ് ഇന്നത്തെ തൻസീൽ പ്രോഗ്രാമിൽ പാരായണം ചെയ്തത്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാധായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
4: واذكر في

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയം 21 മുതൽ 58 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് മാജിദ് അസ്സാമിൽ.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃത്തരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറക്കാത്തു. ഇന്ന് 2026 ഓഗസ്റ്റ് 3 തിങ്കൾ, ഹിജറ വർഷം 1448, സഫർ 19. ഈ ദിവസത്തെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ വിശുദ്ധ ഖുർആന്റെ സ്വരങ്ങളാൽ ആരംഭിക്കാം. ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ പാരായണങ്ങളും ഖുർആൻ പഠനവുമായി പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറത്ത് ദാരിയാത്തിലെ വചനമാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് അബ്ദുൽ വാലി അൽ അർക്കനി.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: الْعَذَابِ.
1: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: അപ്പോൾ ഇനി നമുക്ക് ഹിഫ്ളുൽ ഖുർആനിലേക്ക് പ്രവേശിക്കാം.
2: അതെ, ഈ ഒരു പരിപാടിയിലൂടെ നമ്മുടെ ശ്രോതാക്കൾ വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ മനഃപ്പാഠമാക്കുകയാണ്.
1: തീർച്ചയായും വളരെ ലളിതമായി ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള ഒരു മാർഗമായി പല ശ്രോതാക്കളും ഹിഫ്ളുൽ ഖുർആനിലെ അവലംബിക്കുന്നുണ്ട്.
2: അൽഹംദുലില്ല. ഇന്ന് സൂറത്തുൽ അഹ്സാബിൽ നിന്നും 37-ാമത്തെ വചനത്തിന്റെ 3-ാം ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്.
1: തീർച്ചയായും ഈ വചനത്തിന്റെ 2 ഭാഗങ്ങൾ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലായി നാം മനഃപ്പാഠമായി പഠനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നും ഹിഫ്ളുൽ ഖുർആനിലൂടെ ശ്രോതാക്കളുടെ മുന്നിലെത്തുന്നത് ബഹുമാന്യനായ ഹാഫിള് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 37-ാമത്തെ ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മനഃപ്പാഠമാക്കിയ ഭാഗത്തിൻ്റെ തൊട്ടടുത്ത ചെറിയ ഒരു ഭാഗം കൂടി ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആയത്ത് മുഴുവനായി ആദ്യമൊന്ന് പാരായണം ചെയ്യാം.

0: ഹറജ് ഹറജ്.
1: തൽക്കാലം അതുവരെയാണ് നമ്മൾ പഠിക്കുന്നത്. അതിൻ്റെ ബാക്കി കൂടി ചേർത്താലാണ് അതിൻ്റെ ആശയവും അർത്ഥവും ഭാഗമൊക്കെ പൂർത്തിയാവുകയുള്ളൂ. അതിൻ്റെ ബാക്കിയിലേക്ക് ചേർത്തി വായിക്കുമ്പോഴാണ് അതിൻ്റെ ശരിക്കും അതിൻ്റെ ആയത്തിൻ്റെ ഒരു പൂർണ്ണത കിട്ടുകയുള്ളൂ. തൽക്കാലം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഹറജ് എന്ന് സുക്കൂന് വെച്ച് തൽക്കാലത്തേക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി മാത്രം വഖഫ് ചെയ്യുകയാണ്.
0: لِكَيْ لَا يَكُونَ عَلَى الْمُؤْمِنِينَ حَرَجٌ

0: ആയത്തിൻ്റെ അവസാന ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിലൂടെ പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു.
2: ജസാകുമുല്ലാഹു ഖൈറാ.
1: ഹിഫ്ളുൽ ഖുർആനിന്റെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്.
2: ഇന്ന് സൂറത്ത് അഹ്സാബിന്റെ 37-ാം വചനത്തിന്റെ 3-ാം ഭാഗമാണ് ഹിഫ്ളുൽ ഖുർആനിലൂടെ നാം മനഃപാഠമായി പഠിച്ചത്.
1: ക്ലാസ് എടുത്തത് ബഹുമാനനായ ഹാഫിൽ ജഅഫർ സലഫി.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പം ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. അവർക്ക് ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറ ആല ഇംറാൻ 65 മുതൽ 70 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: رؤوسهم و
1: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ സൂറത്തുൽ ഇബ്രാഹീമിലെ 13 മുതൽ 23 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹ്മദ് അൽ ആമിദി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ദുഹ 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
2: വചനം 6.
3: അലം യജിദുക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ, കണ്ടുമുട്ടിയില്ലേ, കണ്ടില്ലേ. യതീമൻ, അനാഥനായിട്ട്. ഫആവ, എന്നിട്ടു അവൻ അഭയം നൽകി, ചേർത്തു തന്നു, ആശ്രയം നൽകി, രക്ഷ നൽകി.
2: അലം യജിദുക യതീമൻ ഫആവ,
3: നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ടു നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ.
2: വചനം 7.
3: വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു.

0: ഇലൻ ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പര്യാപ്തമാക്കി. നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ടു നിനക്കു ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിദ്ധിച്ച മൂന്ന് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. ഒന്ന്, അവിടുന്ന് ഒരു അനാഥനായിരുന്നുവെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന ആശ്രയവും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ചു. അതെ, അവിടുന്ന് ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവും 6 വയസ്സായപ്പോഴേക്കും മാതാവും കാലഗതിയടഞ്ഞു. അങ്ങനെ മാതാവും പിതാവുമില്ലാത്ത ഒരു അനാഥനായിത്തീർന്നു. പക്ഷേ ആദ്യം പിതാമഹനും അദ്ദേഹത്തിന് ശേഷം പിതൃവ്യനും തിരുമേനിയെ ഏറ്റെടുത്തു പരിപാലിക്കുകയും വളരെ ഓമനിച്ചും ആദരിച്ചും കൊണ്ട് വളർത്തുകയും ചെയ്തു. പ്രവാചകത്വം ലഭിച്ചപ്പോൾ പിതൃവ്യനായ അബൂത്വാലിബ് അതിൽ വിശ്വസിച്ചില്ലെങ്കിലും തിരുമേനിയോട് വളരെ അധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറിയെന്ന് മാത്രമല്ല, ശത്രുക്കളുടെ അക്രമവർദ്ധനങ്ങളെ നേരിട്ടുകൊണ്ട് തിരുമേനിയെ തന്നാലാകും വിധം സഹായിക്കുകയും ചെയ്തിരുന്നു. ഹിജിറയുടെ അല്പം മുമ്പ് അബൂ ത്വാലിബ് മരണപ്പെടുന്നതുവരെ തിരുമേനി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ തുടർന്നു വന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തിരുമേനി അത്യധികം വ്യസനിക്കുകയുണ്ടായി. ഏറെ താമസിയാതെ മദീന നിവാസികൾ തിരുമേനിയെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സഹായിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുകയും അതവർ തികച്ചും പാലിക്കുകയും ചെയ്തു. ഇതെല്ലാം ഒന്നാമത്തെ അനുഗ്രഹത്തിൽ ഉൾപ്പെട്ടതാണ്. 2, നേർവഴിയും സന്മാർഗവും ഏതാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ആളായിരുന്നു തിരുമേനി. എങ്കിലും അള്ളാഹു അവിടത്തേക്ക് സന്മാർഗ ദർശനം നൽകി അനുഗ്രഹിച്ചു. സ്വകുടുംബത്തിൽ നിന്നോ വേദഗ്രന്ഥങ്ങൾ വഴിയോ സന്മാർഗം എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. ഇതിനെപ്പറ്റി സൂറത്ത് ശൂറായിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: മാ കുന്ത തദരി മൽ കിതാബു വലൽ ഈമാൻ, വേദഗ്രന്ഥമാകട്ടെ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല. സൂറത്തു ശുഅറ 52. ഇങ്ങനെയുള്ള തിരുമേനിയെ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഗ്രന്ഥം നൽകി അല്ലാഹു അനുഗ്രഹിച്ചു. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും സമസ്ത ലോകത്തിനായുള്ള റസൂലുമാക്കി നിയോഗിക്കുകയും ചെയ്തു. 3, അന്യരെ ആശ്രയിച്ചു കഴിയുമാറുള്ള ദാരിദ്ര്യാവസ്ഥ നീക്കി അന്യാശ്രയം കൂടാതെ ധന്യനായി കഴിഞ്ഞുകൂടത്തക്ക നില അല്ലാഹു തിരുമേനിക്കു നൽകി. പിതാവിൽ നിന്ന് തിരുമേനിക്ക് അനന്തരമായി കാര്യമായ സ്വത്തുക്കളൊന്നും സിദ്ധിച്ചിരുന്നില്ല. പിതാമഹനെയും പിതൃവ്യനെയും ആശ്രയിക്കേണ്ടി വന്നു. പിന്നീട് ഈ സൂറത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ധനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു വന്നു. പ്രവാചകത്വം സിദ്ധിക്കുന്നതിന് മുമ്പ് തിരുമേനി കച്ചവടം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഹിജറയ്ക്ക് ശേഷം അൻസാരികളുടെ സഹായങ്ങളും സിദ്ധിച്ചു. പിന്നീട് യുദ്ധങ്ങളിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് നിയമാനുസൃതമുള്ള ഒരു പങ്കും തിരുമേനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തട്ടി നീങ്ങിക്കൊണ്ടിരിക്കുമാറുള്ള പരിതസ്ഥിതിയുണ്ടായി എന്നർത്ഥം. എന്നല്ലാതെ തിരുമേനി ഒരു ധനാഢ്യനോ ലക്ഷ്യപ്രഭുവോ ആയിത്തീർന്നു എന്ന് ഇതിനർത്ഥമില്ല. ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു പരമാർത്ഥമാണിത്. ഒരു രാജാവായ പ്രവാചകനാകുന്നതിനേക്കാൾ ഒരു പ്രവാചകനായ അടിയാനായിരിക്കുവാനാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടത്. ധനത്തിനും ധന്യതക്കും തിരുമേനി കൽപ്പിച്ചിട്ടുള്ള അർത്ഥം തന്നെ ഇന്ന് നാം അതിന് കൽപ്പിക്കാറുള്ള അർത്ഥമല്ല. തിരുമേനി കൽപ്പിച്ച അർത്ഥത്തിൽ നോക്കുമ്പോൾ തിരുമേനിയേക്കാൾ വമ്പിച്ച ഒരു ധനവാൻ ലോകത്തില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അവിടുന്ന് പറയുന്നു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർളി വലാകിന്നൽ ഗിന ഗിന നഫ്സ്, ധനം എന്നത് വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുള്ളതല്ല, പക്ഷേ ധനം മനസ്സിന്റെ ധന്യതയാണ്. ബുഖാരി മുസ്ലിം. അതെ, ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനുമുള്ള മനക്കരുത്തുണ്ടായിരിക്കുക, ഇതാണ് തിരുമേനിയുടെ അടുക്കൽ ധനം.
2: വചനം 9.
0: ഫഅമ്മ, എന്നിരിക്കെ അപ്പോൾ, അൽ യതീമ, അനാഥയെ, ഫലാ തഖഹർ, നീ കീഴടക്കി വെക്കരുത്, സ്വേച്ഛാധികാരം നടത്തരുത്. എന്നിരിക്കെ അനാഥയെ നീ കീഴടക്കി വെക്കരുത്.
2: വചനം 10.
0: വഅമ്മസ്സൈല, അപ്പോൾ ചോദിക്കുന്നവനെ, ഫലാ തൻഹർ, നീ വിരട്ടിവിടരുത്, ആട്ടിക്കളയരുത്, ആക്ഷേപിച്ചു കളയരുത്.
3: വഅമ്മസ്സൈല ഫലാ തൻഹർ,
0: ചോദിച്ചു വരുന്നവനെ നീ

0: ഇരട്ടി വിടുകയും അരുത്.
1: വചനം 11.
0: വഅമ്മാ ബിനിഅമതി, അപ്പോൾ അനുഗ്രഹത്തെപ്പറ്റി. റബ്ബിക, നിന്റെ റബ്ബിന്റെ. ഫഹദ്ദിസ്, നീ വർത്തമാനം പറയുക, സംസാരിക്കുക.
2: വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്,
0: നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നീ വർത്തമാനം പറയുകയും ചെയ്യുക.
3: ദാരിദ്ര്യത്തിന്റെയും അനാഥത്വത്തിന്റെയും അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞ ആളെന്ന സ്ഥിതിക്ക്, അനാഥകളുടെയും സഹായം അർത്ഥിച്ചു വരുന്ന സാധുക്കളുടെയും സ്ഥിതിഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ല പോലെ അറിയാവുന്നതാണല്ലോ. ആ നിലക്കും അള്ളാഹു തനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന നിലക്കും അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നും അവരെ വെറുപ്പിക്കുകയോ അവരോട് അപമര്യാദയായി പെരുമാറുകയോ ചെയ്യരുതെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നു. കഴിഞ്ഞ വചനങ്ങളിൽ തിരുമേനിക്ക് സിദ്ധിച്ച 3 അനുഗ്രഹങ്ങളെയാണ് എടുത്തുകാട്ടിയത്. ഈ വചനങ്ങളിൽ അതുപോലെ 3 കാര്യങ്ങളെക്കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ളതാണെങ്കിലും വാസ്തവത്തിൽ അവ ഓരോ സത്യവിശ്വാസിക്കും ബാധകമാണെന്നുള്ളതിൽ സംശയമില്ല. 1. യത്തീമിനെ അഥവാ പിതാവ് മരണപ്പെടുകയും പ്രായപൂർത്തി എത്താതിരിക്കുകയും ചെയ്ത അനാഥക്കുട്ടിയെ കീഴടക്കി വെക്കരുത് എന്നുള്ളതാണ്. അനാഥക്കുട്ടികളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള ഖുർആൻ വചനങ്ങളും നബിവചനങ്ങളും സാമാന്യമായെങ്കിലും അറിയുന്നവർക്ക് തൽവിഷയത്തിന് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള പ്രാധാന്യം മറ്റൊരു മതമോ സമുദായമോ കൽപ്പിച്ചിട്ടില്ലെന്ന് വ്യക്തമാകുന്നതാണ്. 2. ചോദിച്ചു വരുന്നവനെ വിരട്ടി വിടരുതെന്നുള്ളതാണ്. കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലാത്ത പക്ഷം നല്ല വാക്കുകൾ പറഞ്ഞുവിടുക എന്നല്ലാതെ അവനോട് പരുഷമായ വാക്കുകൾ പറഞ്ഞോ മര്യാദയില്ലാത്ത പെരുമാറ്റം പെരുമാറിയോ നിന്ദിക്കുവാനും ആക്ഷേപിക്കുവാനും പാടില്ലാത്തതാണ്. യാചന ഒരു നല്ല കാര്യമല്ല. ഇസ്ലാം അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ചോദിച്ചു വരുന്നവനോട് നല്ല നിലക്ക് വർത്തിക്കുന്നത് ചോദിക്കപ്പെടുന്നവന്റെ കടമയാകുന്നു. ഈ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പതിവ് പരക്കെ അറിയപ്പെട്ടതാണ്. ചോദിച്ചു വരുന്ന ഒരാളെയും അവിടുന്ന് വെറും കൈയോടെ മടക്കി വിട്ടിരുന്നില്ല. ഒന്നും കൈവശമില്ലാത്തപ്പോൾ സൗമ്യമായ വാക്ക് പറയുകയും പിന്നീട് കൈവശം കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അത് നിറവേറ്റുകയും ചെയ്യുമായിരുന്നു. 3. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വർത്തമാനം പറയുക എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ മൂടിവെക്കാതെ സന്തോഷം പ്രകടിപ്പിക്കുകയും കൃതജ്ഞതാപൂർവം സ്മരിക്കുകയും സന്ദർഭോചിതം പ്രസ്താവിക്കുകയും അതിന്റെ അടയാളം പുറമേ പ്രകടമായി കാണുകയും ചെയ്യുക. അള്ളാഹു പറയുന്നു, ലഇൻ ശകർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബീ ലശദീദ്. നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ നന്ദികേട് കാട്ടിയെങ്കിലോ നിശ്ചയമായും എന്റെ ശിക്ഷ കഠിനമായതുമാണ്. സൂറത്ത് ഇബ്രാഹിം 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, തന്റെ അടിയാന്റെ മേൽ താൻ ചെയ്ത അനുഗ്രഹത്തിന്റെ അടയാളം അവന്റെ മേൽ കാണപ്പെടുന്നതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. തിർമിതി. ധനവും കഴിവും ഉണ്ടായിട്ടും താണതലം വസ്ത്രം ധരിച്ചു കണ്ട ഒരാളോട് തിരുമേനി പറയുകയുണ്ടായി, എന്നാൽ അള്ളാഹു തനിക്ക് ധനം തന്നിട്ടുള്ള സ്ഥിതിക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന്റെയും മാന്യതയുടെയും അടയാളം തന്നിൽ കാണപ്പെടട്ടെ. അബൂദാവൂദ്, നസായി. പക്ഷേ സന്തോഷമെന്ന നിലക്കും നന്ദിയായിക്കൊണ്ടുമല്ലാതെ അഹങ്കാരവും ദുരഭിമാനവുമായിക്കൊണ്ട് അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നതും പ്രകടമാക്കുന്നതും പാടില്ലാത്തതുമാകുന്നു.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അദ്ദുഹ 6-11 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
5: نور أضل على الحياة رحيما.
6: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനം എന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ, അൽ ഇജാബ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
7: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും
6: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
9: പരിശുദ്ധ ഖുർആനിന്റെ 74-ാം അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
10: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
9: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
11: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
8: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
12: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ ജുസിന്റെ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.
13: ബിസ്മില്ലാഹ്.

0: ഖത്മുൽ ഖുർആൻ സമാപിക്കുന്നു. ഇന്ന് നമ്മൾ കേട്ടത് 26-ാമത്തെ ജുസിന്റെ പാരായണമാണ്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല.

0: അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രേ മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുറാൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
3: أعزائنا المسافرين، نستمع الآن إلى دعاء السفر، وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
4: الله أكبر، الله أكبر، الله أكبر، سبحان الذي سخر لنا هذا وما كنا له مقرنين، وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
2: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ! അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
5: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ

0: ചർച്ച ചെയ്യുന്ന സമകാലികം. ഓരോ ദിവസം മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ രണ്ട് ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: ഹകീം.
1: അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
2: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്ത് നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന 500 ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ. വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നു ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ, ചിലപ്പോൾ അത് വളരെ ഗൗരവമേറിയതും മറ്റു ചിലപ്പോൾ അത് വളരെ നിസ്സാരമായ തെറ്റുകളുമാവാം. ഏതായാലും പാരായണത്തിൽ വരുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്തുൽ മഅരിജിലെ 40 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ മഅാരിജിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ചില കാര്യങ്ങൾ മാത്രം. അല അൻ നുബദ്ദില, ഇവിടെ അൻ സുക്കൂനുള്ള നൂനിന് ശേഷം വീണ്ടും നൂന്. അപ്പോൾ ഒന്നാമത്തെ നൂനിനെ രണ്ടാമത്തെ നൂനിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഓതാറുള്ളത്. പക്ഷേ അവിടെ ഗുന്നത്തോടുകൂടി ഓതണം അല അൻ നുബദ്ദില. അത് വേറെ വേറെ ആയിട്ട് ഓതേണ്ടതില്ല. ഓതുമ്പോൾ അത് കൂട്ടി ലയിപ്പിക്കുകയാണ് എന്നുള്ള ആ ഒരു നിയ തന്നെയാണ് വേണ്ടത്. അല അൻ നുബദ്ദില, അൻ നുബദ്ദില. ഈ രൂപത്തിൽ ഇനി ഖൈറം മിൻഹും, ഖൈറൻ ഖ എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണം. അതുപോലെ തന്നെ തൻവീനു ശേഷം മീമ് ഖൈറമ്മി, തൻവീനു ശേഷം മീമ് വന്നാൽ ഇദ്ഗാം കാമിൽ. പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഓതണം. ഖൈറം മിൻഹും. ഇനി മിൻഹും വമ, ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വ എന്ന അക്ഷരമാണ്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. സൂറത്തുൽ ഫാത്തിഹയിൽ പോലും ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വ, അലൈഹിം സുക്കൂനുള്ള മീം ശേഷം വ, വലദ്ദാലീൻ അതിലെ വ. അധിക ആളുകളും അലൈഹിം വലദ്ദാലീൻ എന്നാണ് പറയാറുള്ളത്. അവിടെയും ചുണ്ടുകൂട്ടി ഓതണം. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ച സമയത്ത് വിശദമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഖൈറം മിൻഹും വമ, മിൻഹും വമ, സുക്കൂനുള്ള മീമിന് ശേഷം വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടി കൂട്ടണം, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ കൂടിയാലാണ് മീമ് പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെ തന്നെ വായിക്കണം. മിൻഹും വമ നഹ്നു ബിമസ്ബൂഖീൻ, നഹ്നു ഹ ഈ അക്ഷരത്തിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ബിമസ്ബൂഖീൻ മദ് ഇറദുൽ സുക്കൂൻ.

42-ാം അധ്യായത്തിൽ ഫദറുഹും യഖൂദു വയൽഅബു. ഇവിടെ ഫദറുഹും ഫദറുഹും ഫസ അല്ല ഫദ. ഇവിടെ ദാലിന് പലപ്പോഴും നമ്മൾ ഉച്ചാരണത്തിൽ ഫസറുഹും സായോട് സാമ്യമുള്ള ഒരു ശബ്ദമാണ് പലപ്പോഴും നമ്മളിൽ നിന്നും കേൾക്കാറുള്ളത്. ആ ഭാഗം ശ്രദ്ധിക്കണം. ഫദറുഹും. അതുപോലെ തന്നെ യഹൂദു ബാദിൻ്റെ ഉച്ചാരണം പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ കേട്ടു മനസ്സിലാക്കിയതാണ്. സ്വാദിന് പുള്ളിയിട്ട ബാദിൻ്റെ ഉച്ചാരണം ലാദ് അല്ല യഹൂദു അല്ല യഹൂദു. അങ്ങനെ തന്നെ വായിക്കണം. വയൽഅബു ഹത്ത യുലാഖു ഹത്ത ഹഇൻ്റെ ഉച്ചാരണം, അതുപോലെ ഐനിൻ്റെ ഉച്ചാരണം, തൊണ്ടയുടെ മധ്യഭാഗം, ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. യുലാഖു യൗമഹുമുല്ലദി. ഇവിടെ യൗമഹും മീമിന് ഫത്ഹാണ്. അത് ചിലപ്പോൾ ലൊമ്മ ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. യൗമഹുമുല്ലദി കൂട്ടി ഓതുമ്പോൾ, നമ്മളങ്ങനെ ഓതിപ്പോകുമ്പോൾ ഹത്ത യുലാഖു യൗമഹുമുല്ലദി യൗമഹുമുല്ലദി അങ്ങനെ ഓതുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. യൗമഹുമുല്ലദി യുഅദൂൻ യൗമഹുമുല്ലദി യുഅദൂൻ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 43-ാമത്തെ ആയത്തിൽ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി. ഈ അജ്ദാഥി എന്നതിലെ സ, അതുപോലെ സിറാഅൻ എന്നതിൽ സീൻ, ഇത് രണ്ടും പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ തെറ്റുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും ചില പഠിച്ച ആളുകളിൽ പോലും കാരണം അജ്ദാഥി സിറാഅൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ട് അത് ഓതണം. യൗമ യഖ്റുജൂന മിനൽ അജ്ദാഥി സിറാഅ. അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ സിറാഅ എന്നാണ് പറയേണ്ടത്. സിറാഅൻ എന്ന് വഖഫ് ചെയ്യരുത്, കൂട്ടി ഓതുകയാണ് നല്ലത്. കഅന്നഹും ഇലാ നുസുബിൻ നുസുബ് സ്വാദിന് ബൊമ്മ് സീനെ കൊണ്ടല്ല വായിക്കണം. നുസുബ് അല്ല, കഅന്നഹും ഇലാ നുസുബിൻ എന്നല്ല പറയേണ്ടത്. നുസുബ് സ്വാദ്, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട് ചേർന്ന് വരണം. നുസുബിയൂഫിദൂൻ. ബ എന്ന അക്ഷരത്തിൽ കസ്റു തൻവീൻ, തൻവീനു ശേഷം യ വന്നാൽ ഇദ്ഗാം നാഖിസ് എന്ന നിയമമാണ്. അവിടെ തൻവീനിനെ യയിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഷദ്ദില്ലാത്ത രൂപത്തിൽ ഉന്നത്തോടുകൂടി ഓതണം. നുസുബിയൂഫിദൂൻ. അതുപോലെ തന്നെ ദാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു ശ്രദ്ധിക്കുക. يوم يخرجون من الأجداث سراعا كأنهم إلى نصب يوفضون. أوسانة آيات خاشعة أبصارهم ترهقهم ذلة. إبدا خاشعة خا توند إبدا إتو مغل باغ مانا خا إنا دين مخرج أدو بولتنا عين خاشعة ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഖാശിഅതൻ അബ്സാറുഹും തൻവീന് ശേഷം ഹംസ. ഇവിടെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഖാശിഅതൻ അബ്സാറുഹും. ധാരാളം ആളുകളിൽ, അധികം ആളുകളിലും, അറിയാവുന്നവരിൽ പോലും വരുന്ന ഒരു തെറ്റാണ് ഖാശിഅതൻ അബ്സാറുഹും. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ തൻവീന് ശേഷം ഹംസ അല്ലെങ്കിൽ ഇൽഹാറിന് അക്ഷരങ്ങൾ വരുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. അധികം ആളുകളിലും തെറ്റുവരുന്നു. നൂനെക്കൊണ്ട് ഇങ്ങനെ ഖാശിഅതൻ നബ്സാറുഹും നബ്സാറുഹും, ഈ ഒരു വായന കേൾക്കാവുന്നതാണ്. അത് ശരിയല്ല. ഖാശിഅതൻ അബ്സാറുഹും ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. ഈ രൂപത്തിൽ ആ തൻവീനെയും ഹംസയെയും കൃത്യമായിട്ട് ഉച്ചരിക്കണം. അബ്സാറുഹും അബ് ബഇനെ ഖലഖല ചെയ്യണം. അതുപോലെ സ്വാദ്, സ്വാദിൻ്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞു. സ്വാദിനെ ഉച്ചരിക്കുമ്പോൾ ഹറൂഫുൽ ഇസ്തിഇലാഇൽപ്പെട്ട അക്ഷരമാണ്. സ്വരഭാരത്തോടുകൂടി ഉച്ചരിക്കേണ്ടവ. അബ്സാറുഹും തർഹഖുഹും തർഹഖുഹും ഖാഫ് തർഹഖുഹും അല്ല. ഓതുമ്പോൾ പലപ്പോഴും കാഫ് കൊണ്ടാണ് നമ്മൾ ഓതാറുള്ളത്. തർഹഖുഹും സില്ല, ദില്ലക്ക് പകരം പലപ്പോഴും സില്ല. ഇതൊക്കെ ശ്രദ്ധിക്കണം. തർഹഖുഹും ദില്ല. ذَلِكَ الْيَوْمُ الَّذِي ذَلِكَ الْيَوْمُ ഇവിടെയും ذَلِكَ الْيَوْمُ ലൗം അല്ല യൗമാണ്. യാ

0: പ്രിയ ശ്രോതാക്കളെ, സൂറത്തുൽ മഅരിജ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സൂറത്തുൽ മഅരിജ് പാരായണം ചെയ്യുമ്പോൾ ഒരു തെറ്റുകളും സംഭവിക്കാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് മഖ്റജ് അനുസരിച്ച് ഓതുവാൻ പരമാവധി ശ്രദ്ധിക്കുക. നാദൻ തൗഫീഖ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: പ്രവാചകന്മാർ അഖിലവും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവരും അവനിൽ ഭരമേൽപ്പിക്കുന്നവരുമായിരുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക. എന്നാൽ തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. തീർച്ചയായും ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ. ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്. കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും, എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 485-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 485-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിദി.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.
0: ഹൃദയങ്ങളെ ഈമാൻ നിറക്കുന്ന ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم

وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم

يهديهم إلى صراط مستقيم. الله أكبر. الحمد لله.

لقد كفر الذين قالوا إن الله هو المسيح ابن مريم

يا أهل الكتاب قد جاءكم رسولنا يبين لكم على فترة

فقد جاءكم بشير

0: والله على كل شيء قدير.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ മാഇദയിലെ 12 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

ബാരക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ശർഅ്, സൂറ നസ്ർ

0: സബർമല്ലക്കാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത ഖുർആൻ കാരിഉകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറത്തുൽ ഫുർഖാൻ 47-77 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഇസ്മായിൽ നൂരി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ ഖുർആനൻ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. തൻസീൽ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത ഖുർആൻ കാരി സഅദ് അൽ ഗാമിദി സൂറത്തുദ്ദഹർ മുതൽ സൂറത്തുന്നാസ് വരെ പാരായണം ചെയ്യുന്നു.

فسطحت فذكر إنما أنت مذكر لست عليهم بمسيطر

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുന്നു. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി. സൂറത്തു ദഹർ മുതൽ
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
2: പീസ് ഖുർആൻ റേഡിയോ ലീനി ഹൃദയ വസന്തം. മുഹമ്മദ് കുട്ടി സലഫി ചേരുന്നു. സൂറത്തു സ്വാദ് 76 മുതൽ 80 വരെയുള്ള വചനം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. أعوذ بالله من الشيطان الرجيم قال أنا خير منه خلقتني من نار وخلقته من طين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 76-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ച സംഭവവും ആ സൃഷ്ടിക്കാൻ പോകുന്ന കാര്യം മലായിക്കത്തുകളോട് പറയുകയും അവരോട് ആദം അലൈഹിസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ആ കൽപ്പന അല്ലാഹു പുറപ്പെടുവിക്കുമ്പോൾ ആ സദസ്സിൽ ഇബിലീസും ഉണ്ടായിരുന്നു എന്നതാണ് ഖുർആനിലെ മറ്റു പല ആയത്തുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അല്ലാഹു പറയുന്നു, ഖാല, ആ ഇബിലീസ് പറഞ്ഞു. അവിടെ ഉദ്ദേശിക്കുന്നത് അവൻ പറഞ്ഞു എന്നത് ഇബിലീസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അന ഖൈറുൻ, ഞാൻ ഉന്നതനാണ്, മിൻഹു, അവനേക്കാൾ, അഥവാ ആദമിനേക്കാൾ. ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. മിൻ നാരിൻ, തീയിനാൽ, അഗ്നിയിൽ നിന്ന്. വഖലഖ്തഹു, അവനെ നീ സൃഷ്ടിച്ചു. മിൻ തീൻ, കളിമണ്ണിനാൽ. അവൻ പറഞ്ഞു, ഞാൻ അവനേക്കാൾ ഉത്തമനാകുന്നു. എന്നെ നീ അഗ്നിയാൽ സൃഷ്ടിച്ചിരിക്കുന്നു. അവനെ നീ കളിമണ്ണിനാലും സൃഷ്ടിച്ചിരിക്കുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അല്ലാഹു മലായിക്കത്തുകളോട് പറഞ്ഞു ആദം അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി. നമ്മൾ നേരത്തെ മനസ്സിലാക്കി അത് ഒരു വണക്കം കാണിക്കൽ മാത്രമായിരുന്നു, ഇബാദത്തിൻ്റെ ഒരു സുജൂദായിരുന്നില്ല. അവിടെ മലായിക്കത്തുകൾ പൂർണ്ണമായി ആ കൽപ്പന പ്രാവർത്തികമാക്കാൻ മുന്നോട്ട് വന്നു, അവരും തയ്യാറായി. എന്നാൽ ഇബിലീസ് അതിന് തയ്യാറായില്ല. അവൻ അതിന് പറഞ്ഞ കാരണമാണ് ഈ വചനത്തിൽ പറയുന്നത്, ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാകുന്നു, കാരണം ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാകുന്നു, ആദമാകട്ടെ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അല്ലാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ ഒരിക്കലും തന്നെ നമുക്കാർക്കും തടസ്സമാകാൻ പാടില്ല. ഏതൊരു ശ്രേഷ്ഠത നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടോ അത് നൽകിയത് അല്ലാഹു മാത്രമാണെന്ന തിരിച്ചറിവാണ് വിനയം കാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ഞാൻ തരക്കേടില്ലാത്തവനാണല്ലോ, സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളവനാണല്ലോ, ശാരീരികമായ ക്ഷമതയുള്ളവനാണല്ലോ, എന്ന ആ ഒരു ധാരണ ഒരു തരത്തിലും അഹങ്കാരികളാകാൻ നമ്മെ പ്രേരിപ്പിക്കരുത്. മറിച്ച് സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ശ്രേഷ്ഠതകളും മറ്റുള്ളവരെക്കാൾ നാം അനുഭവിക്കുന്നുവെങ്കിൽ അതിന് കൂടുതൽ അള്ളാഹുവിലേക്ക് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മളെന്ന തിരിച്ചറിവാണ് ഒരു യഥാർത്ഥ വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത്. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന നിലക്ക് അള്ളാഹു നമുക്ക് കരിഞ്ഞരുളിയ അനുഗ്രഹങ്ങളെ പിൻവലിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്ന ബോധം നമ്മളിലുണ്ടാകണം. പക്ഷേ ഇവിടെ പിശാജ് പറഞ്ഞതുപോലെ തന്നെ പിശാജ് മനുഷ്യർ മനസ്സുകളിൽ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്താഗതികൾ കുത്തിച്ചെലുത്തുമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ ഇത്ര മോശക്കാരനാണോ? ഞാൻ എന്തിനാണ് അവന് താഴ്ന്നു കൊടുക്കുന്നത്? ഞാൻ എന്തിന് വിനയം കാണിക്കണം എന്ന് ചിന്തിക്കുന്നവരെ മനുഷ്യരിൽ കാണാൻ സാധിക്കും. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ, ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ, ഏത് മനുഷ്യരിലും ഈ ചിന്ത ഉണ്ടാവാറുണ്ട് എന്നത് നാം ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇത്തരം സംഭവങ്ങൾ പറയുന്നതിലൂടെ വലിയ ഗുണപാഠമാണ് അവൻ നമുക്ക് നൽകുന്നത്. നാം ഒരിക്കലും ഒരു കാര്യം കൊണ്ടും എത്ര വലിയ കഴിവുള്ള ആളായിരുന്നാലും അല്ലെങ്കിൽ എത്ര ശേഷിയുള്ള ആളാണെങ്കിലും അഹങ്കാരികളാകാൻ അത് ഇടയാക്കരുത്. അഹങ്കാരിയാവാൻ അത് നമ്മളെ പ്രേരിപ്പിക്കരുത് എന്ന ഒരു വലിയ അധ്യാപനം ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
4: قال انا خير منه خلقتني من نار خلقتني من نار وخلقته من طين
3: قال അവൻ പറഞ്ഞു انا ഞാൻ ഖൈറും മിൻഹു അവനേക്കാൾ ഉത്തമനാകുന്നു
4: ഖലഖതനി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ നാരിൻ തീയിനാൽ അവനെ നീ സൃഷ്ടിച്ചിരിക്കുന്നു
3: കളിമണ്ണിൽ നിന്നും. അതുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി നമ്മൾ ബന്ധിപ്പിച്ച് മനസ്സിലാക്കണമെന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നിറത്തിൻ്റെ പേരിൽ, അതേപോലെ തന്നെ സമ്പത്തിൻ്റെ പേരിൽ, തറവാടിൻ്റെ പേരിലൊക്കെ വലിയ ഔന്നിത്യം കാണിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ 1400 വർഷം മുമ്പ് പറഞ്ഞു, ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബിക്ക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ അബിയള അലാ അസ്വദ, വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ഈ ആശയം, ഈ ആദർശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, യാ യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാകുന്നു. വജഅൽനാകും ഷുഉബം വ ഖബാഇല ലിതഅറഫു, നിങ്ങളെ വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് തിരിച്ചറിവിനു വേണ്ടിയാകുന്നു.
4: ഇന്ന അക്രമകും ഇൻദല്ലാഹ്,
3: അല്ലാഹുവിങ്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ അത്ഖാകും, നിങ്ങളിൽ പരമഭക്തി കാത്തു സൂക്ഷിക്കുന്നവനാകുന്നു. അപ്പോ ഏതെങ്കിലും ഭൗതിക സൗകര്യങ്ങളെക്കൊണ്ട് ശ്രേഷ്ഠതകളെക്കൊണ്ട് അഹങ്കരിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. 77-ാമത്തെ വചനം,
4: ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം
3: ഖാല, അവൻ പറഞ്ഞു,
4: ഫഖ്റുജ്
3: എന്നാൽ നീ പുറത്തു പോവുക, നീ പുറത്തു പോകണം.
4: മിൻഹ,
3: ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടത്തിൽ നിന്ന്.
4: ഫഇന്നക,
3: കാരണം നിശ്ചയമായും നീ റജീം, ആട്ടപ്പെട്ടവനാണ്. ഇവിടെ ഖാല എന്ന് പറഞ്ഞത് അള്ളാഹുവിനെ കുറിച്ചാണ്. ഖാല, അവൻ പറഞ്ഞു,
4: ഫഖ്റുജ്
3: എന്നാൽ നീ പുറത്തു പോകണം, മിൻഹ ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടത്തിൽ നിന്ന്.
4: ഫഇന്നക,
3: നിശ്ചയമായും നീ റജീം, ആട്ടപ്പെട്ടവനാണ്. അപ്പോ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചത് കാരണത്താൽ തൻ്റെ ശ്രേഷ്ഠത അവൻ തൻ്റെ സൃഷ്ടിപ്പിൽ ദർശിക്കുകയും, ഞാൻ മോശക്കാരനല്ല, ഞാൻ ആദമിന് സുജൂദ് ചെയ്യാൻ മാത്രം താഴ്ന്നവനല്ല എന്നവൻ ധരിക്കുകയും, അള്ളാഹുവിന്റെ കൽപ്പന പാലിക്കുന്നതിൽ അവനെ അത് തടസ്സം അവനത് തടസ്സമുണ്ടാക്കുകയും ചെയ്തു. അവൻ അഹങ്കാരിയാക്കി മാറ്റി. അതുവഴി അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനായി. അതാണ് 77-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അള്ളാഹു ആദം ഈ ഇബിലീസിനോട് അള്ളാഹു കൽപ്പിക്കുന്നു. ഖാല, അവൻ പറഞ്ഞു, ഫഖ്റുജ് മിൻഹാ, നീ അതിൽ നിന്നും പുറത്തു പോവുക. ഫഇന്നക റജീം, എന്നാൽ തീർച്ചയായും നീ ആട്ടപ്പെട്ടവനാണ്. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് ആ വചനം. തുടർന്ന് 78-ാമത്തെ വചനം,
4: വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ.
3: വഇന്ന അലൈക, നിശ്ചയമായും നിന്റെ മേൽ ഉണ്ടുതാനും,
4: ലഅനതി, എന്റെ ശാപം, ഇലാ യൗമിദ്ദീൻ,
3: നടപടിയെടുക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ ദിവസം വരെ.
4: വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ,
3: നിശ്ചയമായും നടപടിയെടുക്കുന്ന ദിവസം വരേക്കും അല്ലെങ്കിൽ പ്രതിഫല ദിവസം വരേക്കും നിന്റെ മേൽ എന്റെ ശാപമുണ്ടായിരിക്കുന്നതാണ്. ഇതും നാം ചിന്തിക്കേണ്ട, മനസ്സിരുത്തി വായിക്കേണ്ട വചനമാണ്. അള്ളാഹുവിന് വഴിപ്പെടാൻ തയ്യാറില്ലാതിരുന്നാൽ, അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിച്ചാൽ, അത് അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും നമ്മെ അർഹരാക്കി മാറ്റും. അതുവഴി നാം ദുനിയാവിലും ആഖിറത്തിലും പരാജിതരായിട്ട് മാറുമെന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ദുനിയാവിലെ ചില്ലറ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് പരലോകത്തെ വിസ്മരിച്ചുകൊണ്ട് മരണത്തെയും മരണശേഷമുള്ള ജീവിതത്തെയും നിഷേധിക്കുന്ന, അതിനൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതുവഴി ഇഹലോകവും പരലോകവുമാണ് തങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന ഗൗരവമായ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയാതെ പോകുന്നു. ഇവിടെ അള്ളാഹുവിനെ ധിക്കരിച്ചതുവഴി അള്ളാഹുവിൻ്റെ നിത്യശാപത്തിന് ഇബിലീസ് കാരണക്കാരനായി എന്നതാണ് 78-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. തുടർന്ന് 79-ാമത്തെ വചനം,
4: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ.
3: ഖാല, അവൻ പറഞ്ഞു,
4: റബ്ബി, എന്റെ രക്ഷിതാവേ, ഫഅൻദിർനീ, എനിക്ക് ഒഴിവ് നൽകണേ, ഫഅൻദിർനീ, എന്നാൽ എനിക്ക് ഒഴിവ് നൽകണേ, ഇലാ യൗമി, ദിവസം വരെ, യുബ്അസൂൻ,
3: അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന. 79-ാമത്തെ വചനം,
4: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ.
3: അവൻ പറഞ്ഞു, രക്ഷിതാവേ, എന്നാൽ അവർ, അതായത് മനുഷ്യർ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരേക്കും നീ എനിക്കു കാലതാമസം നൽകേണമേ. അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ച, ധിക്കാരം കാണിച്ച ഇബിലീസിൻ്റെ കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അവൻ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ ഇവിടെ ജീവിക്കാൻ നീ എനിക്ക് അവസരം തരണേ എന്ന്. അവൻ്റെ ആ നിർദ്ദേശം അല്ലെങ്കിൽ ആവശ്യം അള്ളാഹു അംഗീകരിച്ചു എന്നാണ് തുടർന്നുള്ള വചനത്തിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു പരീക്ഷണം എന്ന നിലക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരും വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോകുന്നവരും ദുർമാർഗത്തിലേക്ക് വഴി തെറ്റിപ്പോകുന്നവരും ആരാണെന്ന് അള്ളാഹു പ്രത്യക്ഷത്തിൽ അത് കാണിക്കാൻ വേണ്ടി, അള്ളാഹു അത് മനസ്സിലാക്കാൻ വേണ്ടി എന്നതിനേക്കാൾ കൂടുതൽ, അത് അള്ളാഹു പ്രത്യക്ഷത്തിൽ കാണിക്കാൻ വേണ്ടി ഒരു പരീക്ഷണം എന്ന നിലക്ക് ഇബിലീസിന് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അള്ളാഹു അവസരം നൽകിയെന്നാണ് തുടർന്നുള്ള വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 79-ാമത്തെ വചനം,
4: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബ്അസൂൻ.
3: ഖാല, അവൻ പറഞ്ഞു, റബ്ബി, എന്റെ രക്ഷിതാവേ,
4: ഫഅൻദിർനീ,
3: എനിക്ക് നീ കാലതാമസം നൽകണേ,
4: ഫഅൻദിർനീ,
3: എനിക്ക് നീ കാലതാമസം നൽകണേ, ഫി ഇലാ യൗമി യുബ്അസൂൻ,
4: ഇലാ യൗമി, ദിവസം വരെ, യുബ്അസൂൻ,
3: അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ. തുടർന്നുള്ള വചനം ഇതിൻ്റെ വിശദീകരണമാണ്.
4: قال فإنك من المنذرين.
3: قال അവൻ പറഞ്ഞു, അഥവാ അല്ലാഹു പറഞ്ഞു, ഫഇന്നക, എന്നാൽ നിശ്ചയമായും നീ, മിനൽ മൂദരീൻ, കാലതാമസം നൽകപ്പെട്ടവരിൽ തന്നെ.
4: അതായത് അവൻ അഥവാ അല്ലാഹു പറഞ്ഞു, എന്നാൽ നീ കാലതാമസം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ.
3: അപ്പോ ഇവിടെ ഇബിലീസിന്റെ ആവശ്യം അല്ലാഹു അംഗീകരിച്ചു.
4: ഒരു പരീക്ഷണാർത്ഥം ഈ ഭൂമുഖത്ത് ജീവിക്കാൻ, ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അല്ലാഹു അവന് അവസരം നൽകി.
3: പക്ഷേ എത്ര കാലം ജീവിക്കാൻ അവസരം ലഭിച്ചാലും അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ ഒരംശം പോലും അനുഭവിക്കാൻ അവന് അവസരമില്ല എന്നത് അത് ഗൗരവതരമായ കാര്യമാണ്.
4: നാം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യമാണ്. ദീർഘകാലം ജീവിക്കുക എന്നതിനേക്കാൾ കൂടുതൽ ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം.
3: അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കാണാൻ സാധിക്കും, മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ
4: മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു,
3: ദീർഘകാലം ജീവിക്കുകയും നല്ല നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളാകുന്നു എന്നതാണ്.
4: നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമാണ്. കാലം ദൈർഘ്യമാകുമ്പോൾ, ദീർഘകാലം ജീവിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യർ ദുർവൃത്തിയിലേക്കും അതേപോലെ ദുഷ്ടതയിലേക്കും വഴിമാറി സഞ്ചരിച്ച കാഴ്ചയാണ് പൂർവീകരിൽ നമുക്ക് കാണാൻ സാധിക്കുക.
3: അല്ലാഹു വേദക്കാരെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്,
4: ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും,
3: അവർക്ക് കാലം ദീർഘിച്ചു പോയി, അതുവഴി അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്ന്.
4: അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കണം. എത്ര കാലമാണ് അല്ലാഹു അനുവദിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ എത്ര കാലമായിരുന്നാലും അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമാണ് ഈ ആയുഷ്കാലം നമുക്ക് ഉപകാരപ്പെടുക.
3: അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം.
4: തുടർന്ന് അല്ലാഹു 81-ാമത്തെ വചനത്തിൽ പറയുന്നു,
3: ഇലായൗമിൽ വഖ്തിൽ മഅ്ലൂം. അവിടെ ഇലായൗമിൽ വഖ്തി അല്ല വഖ്തി എന്ന് തന്നെ പറയണം. കാരണം ഹുറൂഫുൽ ഖൽഖലയുടെ അക്ഷരമാണ്. സുക്കൂർ നൽകപ്പെടുമ്പോൾ സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടൊരു അക്ഷരമാണ് ഖാഫ്.
4: ഇലായൗമിൽ വഖ്തിൽ മഅ്ലൂം, ഇലായൗമിൽ വഖ്തി,
3: ആ സമയത്തിൻ്റെ, ആ ദിവസം വരെ.
4: ഇലായൗമിൽ വഖ്തി,
3: ആ സമയത്തിൻ്റെ ദിവസം വരെ, അല്ലെങ്കിൽ ആ സമയം വരെ.
4: അൽ മഅ്ലൂം, അറിയപ്പെട്ട,
3: അതായത് അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ആ ദിവസം വരേക്കും. ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാകുന്നു.
4: ഇലായൗമിൽ വഖ്തിൽ മഅ്ലൂം,
3: അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ദിവസം വരെ. അപ്പോ ഖിയാമത്ത് നാളിനെക്കുറിച്ച് വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ പരിശോധിച്ചാൽ അത് നിർണിതമായ ദിവസമാണ്, അറിയപ്പെട്ട ദിവസമാണ്.
4: അതൊരിക്കലും തന്നെ അറിയപ്പെടാത്തതല്ല, വിദൂരതയിലല്ല എന്നാണ് ഖുർആന്റെ ഭാഷ്യം.
3: സൂറത്ത് മഅരിജിൽ കാണാം, ഇന്നഹും യറൗനഹു ബഈദ
4: വനറാഹു ഖരീബ,
3: തീർച്ചയായും അവർ അതിനെ വിദൂരയായി കാണുന്നു, നാം അതിനെ അടുത്തായി കാണുന്നു.
4: മറ്റു പല സൂറത്തുകളിലും ആ ദിവസത്തെക്കുറിച്ച് വഖ്തിൽ മഅ്ലൂം അല്ലെങ്കിൽ യൗമിൽ മഅ്ലൂം എന്നൊക്കെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും.
3: അതുപോലെയാണ് ഇവിടെയും പറഞ്ഞത്,
4: ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം, ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ.
3: യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ.
4: അൽ മഅ്ലൂം, അറിയപ്പെട്ട
3: അല്ലെങ്കിൽ നിശ്ചിതമായ, അതായത് പക്ഷേ നിശ്ചിതമായ അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ദിവസം വരെ.
4: അതാണ് 81-ാമത്തെ ആയത്ത്.
3: അത് പറഞ്ഞാൽ ആ സമയം വരെ അവൻ അല്ലാഹു അവസരം നൽകിയിരിക്കുന്നു എന്നർത്ഥം.
4: ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ.
3: ഖാല, അവൻ പറഞ്ഞു,
4: ഫബിഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം.
3: ഫബിഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം.
4: ലഉഗ്വിയന്നഹും,
3: നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും.
4: ലഉഗ്വിയന്നഹും,
3: നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും.
4: അജ്മഈൻ,
3: എല്ലാവരെയും.
4: ഖാല, അവൻ പറഞ്ഞു, ഫബി ഇസ്സതിക, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ലഉഗ്‌വിയന്നഹും, നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും, അജ്മഈൻ, എല്ലാവരെയും. അതായത് അവൻ അഥവാ ഇബിലീസ് പറഞ്ഞു, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ഞാൻ അവരെ അഥവാ മനുഷ്യരെ മുഴുവനും നിശ്ചയമായും വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിനോട് ഒരു വെല്ലുവിളി സ്വരത്തിൽ അല്ലെങ്കിൽ സത്യം ചെയ്തുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ അവരെ എല്ലാവരെയും വഴിപിഴപ്പിക്കും. ഇതും നമുക്ക് വലിയ പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യരെ വഴിപഴപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ അതിനുവേണ്ടി തക്കം പാർത്തിരിക്കുന്നവനായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇബ്ലീസിനെയും അവൻ്റെ കൂട്ടാളികളെയും പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രംഗത്തും അവൻ്റെ ദുർമാർഗങ്ങളെക്കുറിച്ച്, അവൻ്റെ വഴിതെറ്റിക്കലിനെക്കുറിച്ചുള്ള ജാഗ്രതാബോധം സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കണം. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഖുർആന്റെ കൽപ്പന അതാണ്, ഫഇദാ ഖറഅത ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ ഓതുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും നീ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക എന്നതാണ്. അതുകൊണ്ട് പിശാചിനെക്കുറിച്ചും അവൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ചും അവൻ്റെ അനുയായികളെ നരകത്തിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ തരത്തിലുള്ള പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫിയായിരുന്നു. ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാദ് 76 മുതൽ 80 വരെയുള്ള വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
6: വഖാല ഫിർഅ

0: معذرتهم ولهم اللعنة ولهم سوء الدار.
1: جزاكم الله خيرا. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്തു ശംസ് 1 മുതൽ 15 വരെ വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിക്കുന്നത്.
3: അധ്യായം 91, സൂറത്തു ശംസ്, സൂര്യൻ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 15.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: വശംസി, സൂര്യൻ തന്നെയാണ്. വദുഹാഹ, അതിന്റെ ശോഭയും പൂർവാഹ്നവും. സൂര്യനും അതിന്റെ പൂർവാഹ്ന പ്രഭയും തന്നെയാണ് സത്യം.
5: വചനം 2.
3: വൽ ഖമരി, ചന്ദ്രൻ തന്നെയാണ്. ഇദ തലാഹ, അതതിനോട് തുടർന്നാൽ, അടുത്താൽ.
4: വൽഖമരി ഇദ തലാഹ,
3: ചന്ദ്രൻ തന്നെയാണ് സത്യം, അത് അതിനെ തുടർന്ന് വരുമ്പോൾ.
5: വചനം 3.
3: വന്നഹാരി, പകൽ തന്നെയാണ്. ഇദ ജല്ലാഹ, അതതിനെ പ്രത്യക്ഷപ്പെടുത്തിയാൽ, വെളിവാക്കിയാൽ.
4: വന്നഹാരി ഇദ ജല്ലാഹ,
3: പകൽ തന്നെയാണ് സത്യം, അത് അതിനെ പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ.
5: വചനം 4.
3: വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദ യഗ്ഷാഹ, അതതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ.
4: വല്ലൈലി ഇദ യഗ്ഷാഹ,
3: രാത്രി തന്നെയാണ് സത്യം, അത് അതിനെ മൂടിക്കൊണ്ടിരിക്കുമ്പോൾ.
5: വചനം 5.
3: വശ്ശമായി, ആകാശം തന്നെയാണ്. വമ ബനഹ, അതിനെ സ്ഥാപിച്ചതും.
4: വസ്സമായി വമ ബനഹ,
3: ആകാശവും അതിനെ സ്ഥാപിച്ചതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
5: വചനം 6.
3: വൽ അർദി, ഭൂമി തന്നെയാണ്. വമ ത്വഹാഹ, അതിനെ പരത്തിയതും.
4: വൽ അർദി വമ ത്വഹാഹ,
3: ഭൂമിയും അതിനെ പരത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
5: വചനം 7.
3: വനഫ്സിൻ, ആത്മാവ് തന്നെയാണ്. വമ സവ്വാഹ, അതിനെ ശരിപ്പെടുത്തിയതും അഥവാ ആ ശക്തിയും സമപ്പെടുത്തിയവനും.
4: വനഫ്സിൻ വമ സവ്വാഹ,
3: ആത്മാവും അതിനെ ഘടന ഒപ്പിച്ചു ശരിപ്പെടുത്തിയതും അഥവാ ആ മഹാശക്തിയും തന്നെയാണ് സത്യം.
5: വചനം 8.
3: ഫഅൽഹമഹ, എന്നിട്ടു അവൻ അതിന് തോന്നിപ്പിച്ചു കൊടുത്തു. ഫുജൂറഹ, അതിന്റെ ദുഷ്ടത, തോന്നിയ വാസം, ദുർനടപ്പ്. വതഖ്വാഹ, അതിന്റെ സൂക്ഷ്മത, ഭയഭക്തിയും.
4: ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ,
3: എന്നിട്ട് അതിന് അതിന്റെ ദുഷ്ടതയും അതിന്റെ സൂക്ഷ്മതയും അവൻ അഥവാ ആ മഹാശക്തി തോന്നിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
6: സൂര്യാസ്തമനത്തോടുകൂടി ചന്ദ്രൻ പ്രകാശിച്ചു തുടങ്ങുന്നു. അതുകൊണ്ടാണ് അതു അതിനെ തുടർന്നു വരുമ്പോൾ എന്ന് പറഞ്ഞത്. സൂര്യപ്രകാശം മുഴുവനും വെളിപ്പെടുന്നത് പകലിലാണല്ലോ, രാത്രി അതിനെ മൂടി മറക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥകളാണ് 3-ഉം 4-ഉം വചനങ്ങളിൽ കാണുന്നത്. ആകാശത്തെ ഉയർത്തി സ്ഥാപിച്ചത്, ഭൂമിയെ നിവാസയോഗ്യമാം വണ്ണം പരത്തിയുണ്ടാക്കിയത്, ആവശ്യമായ അവയവങ്ങളും അനുയോജ്യമായ ആകൃതിയും പ്രകൃതിയും നൽകി ആത്മാക്കളെ അഥവാ ദേഹികളെ ശരിപ്പെടുത്തിയത് എന്നീ ഓരോന്നിൻ്റെയും കർത്താവായ ആ മഹാശക്തിയെ കൊണ്ടാണ് 5, 6, 7 എന്നീ വചനങ്ങളിലെ സത്യങ്ങൾ. ആ മഹാശക്തി അള്ളാഹുവല്ലാതെ മറ്റാരുമല്ലെന്ന് സ്പഷ്ടമാണല്ലോ. മനുഷ്യനെ സൃഷ്ടിച്ച് ശരിപ്പെടുത്തുക മാത്രമല്ല, അവൻ്റെ നന്മയും തിന്മയും അവന് വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുകയും നല്ലതും ചീത്തയും ചെയ്യുവാനുള്ള കഴിവ് നൽകുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 8-ാം വചനത്തിൽ കാണുന്നത്. ഹൃദയം കൊടുത്ത് ചിന്തിക്കുന്ന പക്ഷം അള്ളാഹുവിൻ്റെ ശക്തി മഹാത്മ്യങ്ങളെയും അധികാരാവകാശങ്ങളിലുള്ള ഏകത്വത്തെയും വിളിച്ചോതിത്തരുന്ന വമ്പിച്ച ചില ദൃഷ്ടാന്തങ്ങളാണ് ഈ സത്യവാചകങ്ങളിലൂടെ അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നത്.
5: വചനം 9.
3: ഖദ് അഫ്ലഹ, തീർച്ചയായും വിജയിച്ചു, ഭാഗ്യം പ്രാപിച്ചു. മൻ സക്കഹ, അതിനെ പരിശുദ്ധമാക്കിയവൻ, സംസ്കരിച്ചവൻ.
4: ഖദ് അഫ്ലഹ മൻ സക്കഹ,
3: തീർച്ചയായും അതിനെ അഥവാ ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ ഭാഗ്യം പ്രാപിച്ചു.
5: വചനം 10.
3: വഖദ് ഖാബ, നിർഭാഗ്യമടയുകയും ചെയ്തു, പരാജയപ്പെടുകയും ചെയ്തു. മൻ ദസ്സാഹ, അതിനെ കളങ്കപ്പെടുത്തിയവൻ.
4: വഖദ് ഖാബ മൻ ദസ്സാഹ,
3: അതിനെ കളങ്കപ്പെടുത്തിയവൻ തീർച്ചയായും നിർഭാഗ്യമടയുകയും ചെയ്തു.
6: മേൽക്കണ്ട സത്യങ്ങളെ തുടർന്ന് ഈ വചനങ്ങളിൽ അല്ലാഹു രണ്ട് മൗലിക യാഥാർത്ഥ്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ആത്മപരിശുദ്ധി വരുത്തിയവൻ ഭാഗ്യവാനും വിജയിയുമാണ്, ആത്മകളങ്കം ചെയ്തവൻ ദുർഭാഗ്യവാനും പരാജിതനുമാണ് എന്നത്രേ അത്. സത്യവിശ്വാസം, സൽക്കർമ്മം, സൽസ്വഭാവം ആദ്യായവ മൂലമാണ് ആത്മപരിശുദ്ധിയുണ്ടാകുന്നത്. നിഷേധം, ദുർവൃത്തി, ദുസ്വഭാവം ആദ്യായവ ആത്മാവിനെ കളങ്കപ്പെടുത്തുകയും ചെയ്യുന്നു.
5: വചനം 11.
3: വ്യാജമാക്കി സമൂതു, സമൂതു ഗോത്രം. ബിതഗ്വാഹ, അതിന്റെ അതിക്രമം നിമിത്തം, ധിക്കാരം നിമിത്തം.
4: കദ്ദബത് സമൂതു ബിതഗ്വാഹ,
3: സമൂദ് ഗോത്രം അതിന്റെ ധിക്കാരം മൂലം വ്യാജമാക്കുകയുണ്ടായി.
5: വചനം 12.
3: ഇദിംബഅസ, നിയുക്തനായ സന്ദർഭം, ഒരുമ്പെട്ട സന്ദർഭം. അഷ്ഖാഹ, അതിലെ ഏറ്റവും ദുർഭാഗ്യവാൻ, ദുഷ്ടൻ.
4: ഇദിംബഅസ അഷ്ഖാഹ,
3: അതിലെ ഏറ്റവും ദുർഭാഗ്യവാനായവൻ നിയുക്തനായി എഴുന്നേറ്റ സന്ദർഭം.
5: വചനം 13.
3: ഫഖാല ലഹും, അപ്പോൾ അവരോട് പറഞ്ഞു, റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ദൂതൻ. നാഖത്തല്ലാഹി, അല്ലാഹുവിന്റെ ഒട്ടകം. വസുഖയാഹ, അതിന്റെ വെള്ളം കുടിയും.
4: فقال لهم رسول الله ناقة الله وسقياها.
3: അപ്പോൾ അവരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ ഒട്ടകവും അതിന്റെ വെള്ളം കുടിയും സൂക്ഷിക്കുക, അഥവാ അതിനു ഭംഗം വരുത്തരുത്.
5: വചനം 14.
3: ഫകദബൂഹു, എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജ്യമാക്കി. ഫഅഖറൂഹ, അങ്ങനെ അവരതിനെ കുത്തി അറുത്തു കൊന്നു. ഫദംദമ, അപ്പോൾ ഉന്മൂലനാശം വരുത്തി, ആകെ മൂടി ശിക്ഷ. അലൈഹിം, അവരിൽ. റബ്ബുഹും, അവരുടെ റബ്ബ്. ബിദംബിഹിം, അവരുടെ പാപം കൊണ്ട്, തെറ്റുകൊണ്ട്. ഫസവ്വാഹ, എന്നിട്ട് അത് സമമാക്കി, അതിനെ സമമാക്കി, നിരത്തി.

0: എന്നാൽ അവർ അദ്ദേഹത്തെ വ്യാജമാക്കി അതിനെ കുത്തിയറുത്തു കൊന്നു. അപ്പോൾ അവരുടെ പാപം നിമിത്തം അവരുടെ റബ്ബ് അവരിൽ ശിക്ഷ ആകെ മൂടിക്കളഞ്ഞു. എന്നിട്ട് അത് എല്ലാവർക്കും സമപ്പെടുത്തി, അഥവാ ഒരാളും ഒഴിവായില്ല.
1: വചനം 15.
2: വലാ യഖാഫു, അവൻ ഭയപ്പെട്ടിരുന്നുമില്ല. ഉഖബാഹ, അതിന്റെ അനന്തരഫലം, പര്യവസാനം.
3: വലാ യഖാഫു ഉഖബാഹ,
0: അവൻ അഥവാ റബ്ബ് അതിന്റെ അനന്തരഫലത്തെ ഭയപ്പെട്ടിരുന്നതുമില്ല.
1: ഒരാൾ പോലും ബാക്കിയാകാത്ത വിധം അത്ര വ്യാപകവും കടുത്തതുമായ ശിക്ഷ അവർക്ക് നൽകിയത് നിമിത്തം എന്തെങ്കിലും ഭവിഷ്യത്ത് സംഭവിച്ചേക്കുമോ എന്നുള്ള യാതൊരു ഭയവും അള്ളാഹുവിന് ഇല്ലായിരുന്നു എന്ന് സാരം. ഇത് അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതാണ്. സാലിഹ് അലൈഹിസ്സലാം നബിയുടെ ജനതയായ സമൂദ് ഗോത്രത്തെ സംബന്ധിച്ച് ഷുഅറാ, നംല് എന്നീ സൂറത്തുകളിൽ വിശദമായി വിവരിച്ചിട്ടുണ്ടല്ലോ. സംഭവത്തിന്റെ ഏറ്റവും സംക്ഷിപ്ത രൂപമാണ് ഇവിടെ കാണുന്നത്. അവർ സാലിഹ് അലൈഹിസ്സലാം നബിയെ നിഷേധിക്കുകയും ധിക്കാരം പ്രവർത്തിക്കുകയും ചെയ്തു. അവർക്ക് ദൃഷ്ടാന്തമായി ഒരു ഒട്ടകത്തെ അള്ളാഹു നിശ്ചയിച്ചിരുന്നു. അവരുടെ ജലാശയത്തിലെ വെള്ളം അവർക്കും ആ ഒട്ടകത്തിനുമിടയിൽ പങ്കിടപ്പെട്ടിരുന്നു. ഒട്ടകത്തെ ഉപദ്രവിക്കരുതെന്നും ഉപദ്രവിച്ചാൽ അവരിൽ പൊതുശിക്ഷ ഇറങ്ങുമെന്നും അവർക്ക് മുന്നറിയിപ്പും നൽകപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ ധിക്കാരം മുഴുത്ത് ഒട്ടകത്തെ അറുത്തു കൊല്ലുവാൻ തന്നെ അവർ തീരുമാനിച്ചു. അവരിൽ വെച്ച് ഏറ്റവും കടുത്ത ഒരു ധിക്കാരി, അതെ, ഏറ്റവും വലിയ നിർഭാഗ്യവാൻ അതിനു മുമ്പോട്ട് വന്നു. താമസിയാതെ അള്ളാഹു ഒരു ഭൂകമ്പവും ഉഗ്രശബ്ദവും അവരിൽ നിയോഗിച്ചു. അതവരെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് സംഭവത്തിന്റെ ചുരുക്കം. ആ സമുദായത്തിൽ വലിയ നാശകാരികളായ 9 പേരുണ്ടായിരുന്നുവെന്ന് സൂറത്തു നംല് 48 അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ട്. അവരിൽ വെച്ച് ഏറ്റവും വലിയ പോക്കിരിയായിരിക്കാം ഈ ദുഷ്ടൻ. മുൻകൈയെടുത്തത് അവനാണെങ്കിലും ആ കൃത്യം നിർവഹിച്ചത് ജനതയുടെ ആവശ്യമനുസരിച്ചും അവരെ പ്രതിനിധീകരിച്ചും കൊണ്ടായിരുന്നതിനാൽ കുറ്റത്തിൽ എല്ലാവരും പങ്കാളികളാണല്ലോ. ആകയാൽ അതവരുടെ പൊതുനാശത്തിന് ഇടയാകുകയും ചെയ്തു.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം ശ്രവിച്ചത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ സൂറത്തു ശംസ് 1 മുതൽ 15 വരെ വചനങ്ങളാണ് ഇന്നത്തെ തഫ്സീർ അമാനിൽ നിന്നും നാം ശ്രവിച്ചത്.
5: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق دارم تشيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നത്.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം

0: ഇന്ത്യൻ്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിൻ്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ ഓരോ ജുസ് വീതം പാരായണം ചെയ്യുന്ന ഖത്മുൽ ഖുർആൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 25 ഷെയ്ഖ് അബ്ദുർ റഷീദ് സൊഫിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിക്കുന്നത്.

0: ജസാകും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഖതമുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ ജുസ് നമ്പർ 25 ഷെയ്ഖ് അബ്ദുറഷീദ് സുഹഫിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
1: അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയിസ് ഓഫ് പീസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

ഷെയ്ഖ് നഅ്മ അൽ ഹസൻ. പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ചെറുപ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിനെ മനഃപ്പാഠമാക്കുകയും ലോകമറിയുന്ന കാരികളായി മാറുകയും ചെയ്ത ഹാഫിളുകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. തൻ്റെ മധുരതരമായ ശബ്ദത്തിൽ പാരായണം ചെയ്യുകയാണ് ത്വഹ അൽ ജുനൈദ്.

പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുകയാണ്. വശ്യവും ഹൃദ്യവുമായ രൂപത്തിൽ ഹാഫിൽ ത്വാഹ ജുനൈദിൻ്റെ ശബ്ദത്തിലാണ് ഇതുവരെ നാം കേട്ടുകൊണ്ടിരുന്നത്.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഒരു മണിക്കൂർ സമയം ദൈർഘ്യമേറിയ ഖുർആൻ പാരായണം സാധാരണക്കാർക്ക് കേൾക്കുന്നതിന് അവസരം നൽകുകയാണ് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് സൂറത്തു നിസായിലെ 97-ാം വചനം മുതൽ അവസാനം വരെയും സൂറത്തു മാഇദ ആദ്യം മുതൽ 56 വരെ വചനങ്ങളുമാണ്. പാരായണം നിർവഹിച്ചത് ഖാരിയ സഅദ് അൽ ഗാമിദി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ولا القلائد ولا آمين البيت الحرام يبتغون فضلا

ഈമാനി ഫഖദ് ഹബിത അമലുഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ് സലാത്തി ഫഗ്സിലു വുജൂഹകും വഅയ്ദിയകും ഇലൽ മറാഫിഖ് وأيديكم إلى المرافق وامسحوا برؤوسكم وأرجلكم

ممن خلق يغفر لمن يشاء ويعذب من يشاء ولله ملك السماوات

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സൂറത്തു നിസായിലെ 97 മുതൽ അവസാനം വരെയും സൂറത്തു മാഇദ ആദ്യം മുതൽ 56 വരെ വചനങ്ങളുമാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് പ്രസിദ്ധ ഖാരി സഅദ് അൽ ഗാമിദി.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ, ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത് ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലെന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
1: അതെ,
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ അതെ,
2: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
1: അതിരുകൾ.
2: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാഹ് നല്ലൊരു.
1: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്, പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഓരോ ദിവസവും വിശുദ്ധ ഖുർആനിലെ ഒന്നോ രണ്ടോ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുവാൻ സഹായിക്കുന്ന പ്രത്യേക പരിപാടിയാണ് ഹിഫ്ദുൽ ഖുർആൻ. ഇന്ന് സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد സ്നേഹ നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കിയ ഭാഗം ഒന്ന് പാരായണം ചെയ്ത് തുടങ്ങാം.
5: أعوذ بالله من الشيطان الرجيم

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാഹ്, ജസാകല്ലാഹു ഖൈറൻ. ഹിഫ്ദുൽ ഖുർആനിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുവാൻ ശ്രമിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹ്സീൻ, സൂറ ബക്കറയിലെ 36-37 വചനങ്ങൾ. അവതരണം ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 35 ആയത്തുകൾ അൽഹംദുലില്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാല്ലാ 36-37 ആയത്തുകളാണ് എടുക്കുന്നത്. പാരായണം തജ്വീദ് നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം. പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം, കേട്ട് പഠിക്കുക.
3: فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو

0: فأزلهما الشيطان. فأزلهما فأزل ز فأزلهما الشين شين ഉച്ചരിക്കും പോ. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തഫശി എന്ന ഒരു സിഫത്ത് അതിനുണ്ട്, പരത്തി ഉച്ചരിക്കണം. ഷ അഷ്ഷൈത്താനു. അതുപോലെ ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ എന്ന സിഫത്ത് അത് ശ്രദ്ധിക്കണം. അപ്പോഴാണ് ത കൃത്യമായിട്ട് അതിൻ്റെ ഉച്ചാരണം ശരിയാവുകയുള്ളൂ. അഷ്ഷൈത്താനു
1: ഫഅസല്ലഹുമ അഷ്ഷൈത്താനു അൻഹ ഫഅഖ്റജഹുമ فأخرج فأخرجهما مما كان فيه مما
0: مما شد منكنا كان فيه كان فيه ألا كان كان فيه أولا فيه وقف جيم بول ها إن سكون نلقي كوندو وقف جينا فيه
1: وقلنا اهبطوا وقلنا وقو قاف وقلنا وقلنا اهبطوا
0: وقلنا اهبطوا അങ്ങനെ ഓദരദ്
1: وقلنا اهبطوا.
0: അതുപോലെ തന്നെ ഇഹ്ബിത്തു എന്നതിലെ ത്വാന്റെ ഉച്ചാരണം നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്. അതുപോലെ ഇത്തുബാഖ എന്ന സിഫത്ത് കൊണ്ടുവരണം.
1: ഇഹ്ബിത്തു ഇഹ്ബിത്തു ത തി തു അത് اهبطوا وقلنا اهبطوا بعضكم
0: بعضكم الا
1: باع
0: عين തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. അതുപോലെ عين സുക്കൂനാണ്.
1: بعضكم بعض.
0: അതുപോലെ ضاد ضاد ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം. ض ض ض ض ضو
1: أض بعضكم
0: استعلاء نكشرمان ضاد പ്രത്യേകം ശ്രദ്ധിക്കണം. بعضكم لبعض
1: لبعض
0: ഇവിടെയും عينും ضادും കൃത്യമായിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണം.
1: لبعض عدو لبعض
0: ع تنوين ശേഷം عين വന്നാൽ ഇസ്ഹാർ തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരമാണ് عين. ഹൽഖത്തെ അക്ഷരങ്ങളാണ്. അതുകൊണ്ട് അവിടെ വെളിവാക്കി ഉച്ചരിക്കണം.
1: ലിബഅദിൻ അദു.
0: അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അദു
1: അദു
0: വാ എന്ന അക്ഷരത്തിന് ശബ്ദുണ്ട്. അദു അങ്ങനെ നിർത്തരുത്.
1: അദു അദു വലകും ഫിൽ അർദി.
0: ഇനി അവിടെ കൂട്ടി ഒതുകയാണെങ്കിലോ ലിബഅദിൻ അദു വലകും ഇദ്ഗാം ചെയ്ത് അഥവാ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: വലക്കും വലക്കും ഫിൽ അർദി.
0: സാക്കിന മീമിന് ശേഷം ഫ
1: വലക്കും ഫി.
0: മീം സാക്കിനക്ക് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ധാരാളം നമ്മളത് പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക.
1: വലക്കും ഫിൽ അർദി.
0: ഫിൽ അർദി അല്ല ഫിൽ അർദി.
1: ഫിൽ അർദി
0: ലൈറ്റായിട്ട് ഉച്ചരിക്കണം, കനം കുറപ്പിച്ച് ഉച്ചരിക്കണം.
1: മുസ്തഖറുൻ
0: ഖാഫ്. അതുപോലെ മുസ്തഖറുൻ തൻവീനു ശേഷം വ
1: മുസ്തഖറുൻ
0: ഇദ്ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
1: മുസ്തഖറു വ
0: വമതാഉൻ വമതാഉൻ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ
1: വമതാഉൻ ഇല
0: തൻവീന് ശേഷം അലിഫ്. ഇവിടെ തൻവീന് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം, തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം.
1: വമതാഉൻ ഇലാ ഹീൻ വമതാഉൻ ഇലാ ഹീൻ
0: ഇലാ ഹീൻ ഹീൻ ഹ തൊണ്ടയുടെ മധ്യഭാഗം. മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇലാ ഹീൻ എന്നല്ല ഓതേണ്ടത്. അടുത്ത ആയത്തിൽ
1: ഫതലഖാ ആദമു
0: ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാന്റെ അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള അലിഫും മദ് ചെയ്യുമ്പോൾ അങ്ങനെയാവണം.
1: ഫതലഖാ
0: അല്ല നീട്ടേണ്ടത്, فتلقى آدم آدم അത് പറയുമ്പോൾ ആദമു എന്നതിലെ ആ ഹംസ ഉച്ചരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനെ കനം കുറപ്പിച്ച് ഉച്ചരിക്കണം. ആദമു ഓദമു അല്ല, ഫതലഖോ ആദമു അല്ല, ഫതലഖോ ആദമു ഇങ്ങനെ ഉച്ചരിക്കണം. മിൻ റബ്ബിഹി മിൻ റാ സാക്കിന നൂന് ശേഷം റാ ഇദ്ഗാം ബിലാ ഗുന മിൻ റബ്ബിഹി മിൻ റബ്ബിഹി എങ്ങനെ ഉച്ചരിക്കണം. മിൻ റബ്ബി അല്ല മിൻ റബ്ബിഹി. كلمات فتابة تنوين الشيشن ف اخفام بغنة أبوكت ماكي منيكرم كلمات ف كلمات ف فتاب عليه عليه سورة القريش اللي اوكي بردت شدب ولي لإلا في قريش أبردر مدن للا أدي مدن إبردين نمال نرتم بول عليه ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ നിർത്തുന്ന സമയത്ത് ഇത്രയും നീട്ടി രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്ന മദ്ദാണത്. ഇവിടേക്ക് റാ ഉച്ചരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, പ്രത്യേകം ശബ്ദ് വരുന്ന സമയത്ത് അതുപോലെ കൂട്ടി ഒതുന്ന സമയത്തൊക്കെ അവിടെ തെക്രീർ എന്ന സിഫത്ത് കൂടുതൽ റ എന്ന ശബ്ദം ഉണ്ടാവരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അള്ളാ. ഒന്നുകൂടെ ഓദാം.

0: സൂറത്തുൽ ബഖറയിലെ 36-37 ആയത്തുകളാണ് കേട്ട് മനസ്സിലാക്കിയത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 36-37 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 486-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ശൈഖ് സഅദ് അൽ ഗാമിദി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നസീർ.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 486-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ കഅബയെ ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിന്റെ ദിവ്യവചനങ്ങൾ, പ്രഭാതത്തിന്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജ്ർ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങൾ, ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ

من المس، ذلك بأنهم قالوا إنما البيع مثل الربا،

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 272 മുതൽ 283 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗരിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഫീൽ, സൂറ ഖുറൈഷ് എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് വലീദ് അഷംസാൻ.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: അള്ളാഹുവിനെ അടുത്തറിയാൻ അവൻ നമുക്ക് നിശ്ചയിച്ചു തന്ന ഉപാധിയാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് ഏറ്റവും നല്ല പേരുകളുണ്ട്. അതിനാൽ ആ പേരുകളിൽ അവനെ നിങ്ങൾ വിളിച്ചുകൊള്ളുക എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണ്.
3: സൃഷ്ടാവും നിയന്താവും പരിപാലകനും എന്ന നിലയിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള അവസരം വീണ്ടും ഒരുക്കുകയാണ് പീസ് റേഡിയോ.
2: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങളെക്കുറിച്ചുള്ള സവിശേഷമായ പരിപാടി അസ്മാഉൽ ഹുസ്ന ശ്രോതാക്കളുടെ ആവശ്യാർത്ഥം വീണ്ടും പ്രക്ഷേപണം ആരംഭിക്കുന്നു.
3: എല്ലാ ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക്
2: പീസ് റേഡിയോയിൽ കേൾക്കാവുന്നതാണ്. പ്രക്ഷേപണ ശേഷം 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
4: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം സൂറ ആല ഇംറാനിലെ 49 മുതൽ 52 കൂടിയ വചനങ്ങൾ പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ ആല ഇംറാനിലെ 49 മുതൽ 52 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ അമാനി. അനേകം അറബി തഫ്സീറുകളെ ആധാരമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ വിശദീകരണ ഗ്രന്ഥം ബഹുമാനനായ മർഹൂം മുഹമ്മദ് അമാനി മൗലവി രചിച്ച പ്രസ്തുത തഫ്സീറിൽ നിന്ന് സൂറത്തുൽ ബലദിൻ്റെ 1 മുതൽ 10 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
4: വചനം 8.
5: അലം നജ്അൽ, നാം ഉണ്ടാക്കിക്കൊടുത്തിട്ടില്ലേ, ഏർപ്പെടുത്തിക്കൊടുത്തിട്ടില്ലേ, ലഹു, അവന്, ഐനൈൻ, രണ്ടു കണ്ണുകളെ,
6: അലം നജ്അൽ ലഹു ഐനൈൻ,
5: അവനു നാം രണ്ടു കണ്ണുകൾ ഉണ്ടാക്കിക്കൊടുത്തിട്ടില്ലേ.
4: വചനം 9.
5: വലിസാനൻ, ഒരു നാവും, വശഫത്തൈൻ രണ്ടു ചുണ്ടും, അധരങ്ങളും,
6: വലിസാനൗ വശഫത്തൈൻ
5: ഒരു നാവും രണ്ട് ചുണ്ടുകളും കൊടുത്തിട്ടില്ലേ?
4: വചനം പത്ത്.
5: വഹദൈനാഹു നാം അവന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു, മാർഗദർശനം നൽകുകയും ചെയ്തു. അന്നജ്ദൈൻ രണ്ട് പൊന്തി നിൽക്കുന്ന വഴികൾ, ഉയർന്നു നിൽക്കുന്ന വഴികൾ. തെളിഞ്ഞു കാണുമാറ് പൊന്തി നിൽക്കുന്ന രണ്ടു വഴികൾ അവനു നാം കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുന്നു.
7: കണ്ടറിയുവാൻ രണ്ടു കണ്ണുകളും, സംസാരിക്കുവാനും രുചി അറിയുവാനും ഭക്ഷണം കഴിക്കുവാനും വേണ്ടി ഒരു നാവും രണ്ട് ചുണ്ടുകളും അല്ലാഹു അവന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ നന്മയുടേതും തിന്മയുടേതുമായ രണ്ടു തെളിഞ്ഞ വഴികളും അവന് അല്ലാഹു കാണിച്ചു കൊടുത്തിരിക്കുന്നു. തന്റെ നന്മയുടെ മാർഗം ഏതാണെന്നോ തിന്മയുടെ മാർഗം ഏതാണെന്നോ അറിയാതെ അവൻ വിഷമിക്കേണ്ടതില്ല. രണ്ടും വെവ്വേറെ തെളിഞ്ഞു പൊന്തിക്കാണത്തക്കവണ്ണം അല്ലാഹു അവയെ വ്യക്തമായി വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ടും അവൻ അതിനു നന്ദിയായി നന്മയുടെ മാർഗത്തിൽ പ്രവേശിക്കുവാൻ മുതിരുന്നില്ല എന്ന് അല്ലാഹു മനുഷ്യനെ കുറ്റപ്പെടുത്തുകയാണ്. അല്ലാഹു പറയുന്നു.
4: വചനം പതിനൊന്ന്.
5: ഫലഖതഹമ എന്നാൽ അവൻ തിരക്കിക്കടന്നില്ല. അല്ലാഖബ ചുരമാർഗത്തെ, മലവഴിയിൽ.
6: ഫലഖതഹമ അൽഅഖബ
5: എന്നിട്ട് അവൻ ചുരമാർഗത്തിൽ തിരക്കിക്കടന്നില്ല.
4: വചനം പന്ത്രണ്ട്.
5: വമാ അദ്റാക നിനക്ക് എന്തറിയാം, അറിവു നൽകിയതെന്ത്? മലഅഖബ ചുരമാർഗം എന്തെന്ന്?
6: വമാ അദ്റാക മൽഅഖബ
5: ചുരമാർഗം എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം?
4: വചനം പതിമൂന്ന്.
5: ഫക്കു വിടുതലാക്കലാണ്, അഴിച്ചുവിടലാണ്. റഖബ പിരടിയെ, അടിമയെ.
6: ഫക്കു റഖബ
5: അതെ, അടിമയെ വിടുതലാക്കുക.
4: വചനം പതിനാല്.
5: ഔ ഇത്വാമുൻ അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുക. ഫീ യൗമിൻ ദിവസത്തിൽ. ദീ മസ്ഖബ പട്ടിണിയുള്ള.
6: ഔ ഇത്വാമുൻ ഫീ യൗമിൻ ദീ മസ്ഖബ
5: അല്ലെങ്കിൽ പട്ടിണിയുള്ള ദിവസത്തിൽ ഭക്ഷണം നൽകുക.
4: വചനം പതിനഞ്ച്.
5: യതീമൻ അനാഥക്കുട്ടിക്ക്. ദാമ ഖറബ അടുത്ത കുടുംബ ബന്ധമുള്ള.
6: യതീമൻ ദാമ ഖറബ
5: കുടുംബ ബന്ധമുള്ള അനാഥയ്ക്ക്.
4: വചനം പതിനാറ്.
5: ഔ മിസ്കീനൻ അല്ലെങ്കിൽ സാധുവിന്, പാവപ്പെട്ടവന്. ദാമ ഖറബ മണ്ണു പുരണ്ട, കടുത്ത ദാരിദ്ര്യമുള്ള.
6: ഔ മിസ്കീനൻ ദാ മത്റബ
5: അല്ലെങ്കിൽ മണ്ണുപുരണ്ട അഥവാ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിന്.
7: ഇതൊക്കെയാണ് ചുരമാർഗമെന്ന് പറഞ്ഞത്. ഇങ്ങനെയുള്ള മാർഗങ്ങളിലൊന്നും പ്രവേശിക്കുവാനുള്ള തിരക്കോ സാഹസമോ അവൻ കാണിച്ചില്ല. നേരെ മറിച്ച് സ്വേച്ഛയുടെ എളുപ്പമാർഗമാണവൻ സ്വീകരിച്ചത്. മാത്രമല്ല,
4: വചനം പതിനേഴ്.
5: സുമ്മക്കാന പിന്നെ അവനാകുകയും ചെയ്തില്ല. മിനല്ലദീന യാതൊരുവരിൽപ്പെട്ടവൻ. ആമനു വിശ്വസിച്ച. വതവാസൗ പരസ്പരം ഒസിയത്തും ചെയ്ത, ഉപദേശിക്കുകയും ചെയ്ത. ബിസ്സബർ ക്ഷമ കൊണ്ട്, സഹനം കൊണ്ട്. വതവാസൗ പരസ്പരം ഉപദേശിക്കുകയും ചെയ്ത. ബിൽമർഹമ കാരുണ്യം കൊണ്ട്.
6: ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة
5: പിന്നെ അഥവാ അതിനു പുറമെ വിശ്വസിക്കുകയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും കാരുണ്യം കൊണ്ട് പരസ്പരം ഉപദേശം നൽകുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അവൻ ആയിത്തീരുകയും ഉണ്ടായില്ല.
4: വചനം പതിനെട്ട്.
5: ഉലൈക അക്കൂട്ടർ. അസ്ഹാബ് ആൾക്കാരാണ്. അൽ മൈമന വലതുപക്ഷത്തിൻ്റെ, ശുഭപക്ഷത്തിൻ്റെ. അങ്ങനെയുള്ളവർ ശുഭകരമായ വലതുപക്ഷത്തിന്റെ ആൾക്കാരത്രേ.
4: വചനം 19.
5: വല്ലദീന കഫറു, അവിശ്വസിച്ചവരാകട്ടെ. ബി ആയാതിന, നമ്മുടെ ആയത്തുകളിൽ. ഹും, അവർ തന്നെ. അസ്ഹാബു, ആൾക്കാർ. അൽ മശ്അമ, ഇടതുപക്ഷത്തിന്റെ, അശുഭപക്ഷത്തിന്റെ.
6: വല്ലദീന കഫറു ബി ആയാതിന ഹും അസ്ഹാബുൽ മശ്അമ,
5: നമ്മുടെ ആയത്ത് അഥവാ ലക്ഷ്യങ്ങളിൽ അവിശ്വസിച്ചവരാകട്ടെ, അവരത്രെ അശുഭകരമായ ഇടതുപക്ഷത്തിന്റെ ആൾക്കാർ.
4: വചനം 20.
5: അലൈഹിം, അവരുടെ മേലുണ്ടായിരിക്കും. നാറുൻ മുഅസ്സദ, അടച്ചു മൂടപ്പെട്ട തീ, അഗ്നി.
6: അലൈഹിം നാറുൻ മുഅസ്സദ,
5: അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട അഗ്നിയുണ്ടായിരിക്കും.
7: മനുഷ്യജീവിതം ആദ്യന്തം ക്ലേശം നിറഞ്ഞതാണ്. അവ തരണം ചെയ്തു പോരുവാൻ വേണ്ടുന്ന അവയവങ്ങളും സഹായങ്ങളും അല്ലാഹു ഉണ്ടാക്കിക്കൊടുത്തിരിക്കുന്നു. കൂട്ടത്തിൽ അവന്റെ അനശ്വര ജീവിതത്തിനു വേണ്ടി സമ്പാദിക്കുവാനുള്ള ക്ലേശവും അവൻ അനുഭവിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗങ്ങൾ വേണ്ടതുപോലെ അവന് നിർദ്ദേശിച്ചു കൊടുത്തിട്ടുമുണ്ട്. ആ സ്ഥിതിക്ക് കുറെ പ്രയാസപ്പെട്ടുകൊണ്ടെങ്കിലും ആ മാർഗങ്ങളിൽ അവൻ പ്രവേശിക്കേണ്ടതാണ്. അടിമത്തമാകുന്ന ബന്ധം കൊണ്ട് കഴുത്തു ഞെരിങ്ങി അസ്വതന്ത്രനായി വിഷമിക്കുന്നവന് അഥവാ അടിമകൾക്ക് മോചനം ലഭിക്കുവാൻ വേണ്ടതു ചെയ്യുക. പഞ്ഞം പിടിപെട്ട കാലത്ത് അടുത്ത ബന്ധുക്കളായ അനാഥകൾ, ദാരിദ്ര്യം നിമിത്തം മണ്ണല്ലാതെ മറ്റു ഗതിയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധുക്കൾ മുതലായവർക്ക് അന്നദാനം ചെയ്യുക. ഇങ്ങനെ പലതും അവൻ ചെയ്യേണ്ടിയിരിക്കുന്നു, അതൊന്നും അവൻ ചെയ്തില്ല. മാത്രമോ സത്യവിശ്വാസം, പരസ്പരം ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും ഉപദേശിക്കൽ എന്നിങ്ങനെയുള്ള സൽഗുണങ്ങളോടുകൂടിയ ആളുകളുടെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടുന്നുണ്ടോ? അതും ഇല്ല. ഇത്തരക്കാർ സഹിക്കുന്ന ക്ലേശങ്ങളെല്ലാം തന്നെ തങ്ങൾക്കു നാശമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ രണ്ടിലൊരു കക്ഷിയിൽ പെടാതിരിക്കയില്ല. ശുഭലക്ഷണം പൂണ്ട വലതുപക്ഷം, അശുഭലക്ഷണം പൂണ്ട ഇടതുപക്ഷം. മേൽ ചൂണ്ടിക്കാട്ടിയതുപോലുള്ള നല്ല മാർഗം സ്വീകരിച്ചവരാണ് വലതുപക്ഷക്കാർ. ഇവർക്കു മാത്രമേ രക്ഷയുള്ളൂ. ആ മാർഗം സ്വീകരിക്കാത്തവർ അള്ളാഹുവിൻ്റെ ലക്ഷ്യപ്രമാണങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും നിഷേധിക്കുന്നവരായിരിക്കും. ഇവരാണ് ഇടതുപക്ഷക്കാർ. ഇവർക്ക് ആധാരം നരകമായിരിക്കും. അതിലെ അഗ്നി അവരിൽ അടച്ചു മൂടപ്പെട്ടുകൊണ്ടുമിരിക്കും എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കുന്നത്. വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും കുറിച്ച് സൂറത്തുൽ വാഖിയയിൽ പ്രസ്താവിച്ചത് ഓർക്കുക. ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് മുസ്ലിങ്ങൾ ഖുറൈശികളുടെ അക്രമമർദ്ദനങ്ങൾക്കു പാത്രമായിക്കൊണ്ടിരുന്ന അവസരത്തിൽ അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണ് ഈ സൂറത്ത്. ആദ്യ വിശ്വാസികളിൽ പലരും അടിമകളായിരുന്നതുകൊണ്ട് അവർ തങ്ങളുടെ യജമാനന്മാരിൽ നിന്നു കൂടുതൽ യാതനകൾ അനുഭവിച്ചു വരികയായിരുന്നു. ഈ അവസരത്തിൽ അടിമകളെ മോചിപ്പിക്കുകയും സാധുക്കൾക്ക് അന്നദാനം ചെയ്യുകയും ചെയ്യുവാൻ കൽപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം വ്യക്തമാണ്. സ്വഹാബികളിൽ കഴിവുള്ളവരെല്ലാം അത് അക്ഷരം പ്രതി പാലിച്ചിട്ടുമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു 6-7 പേരെ മോചിപ്പിച്ചു രക്ഷപ്പെടുത്തുകയുണ്ടായി. അതിൽ ഒരാളാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. സത്യവിശ്വാസിയായ ഒരു അടിമയെ ആരെങ്കിലും മോചിപ്പിച്ചുവിട്ടാൽ ആ അടിമയുടെ ഓരോ അവയവത്തിനും പകരം അള്ളാഹു അവൻ്റെ അവയവത്തിനും നരകത്തിൽ നിന്നും മോചനം നൽകുന്നതാണ്. അതായത് കയ്യിന് കയ്യും കാലിന് കാലും ഗുഹ്യസ്ഥാനത്തിന് ഗുഹ്യസ്ഥാനവും വരെ. അഹ്മദ്, ബുഖാരി, മുസ്ലിം, തിർമദി, നസായി. അടിമകളെ മോചിപ്പിക്കുന്ന വിഷയത്തിൽ ഇസ്ലാമിലുള്ള നിയമങ്ങളും പ്രോത്സാഹനങ്ങളും നിരവധിയാണ്. റഖബത്ത് എന്ന വാക്കിൻ്റെ സാക്ഷാൽ അർത്ഥം പിരടി അല്ലെങ്കിൽ കഴുത്ത് എന്നാകുന്നു. അടിമത്തമാകുന്ന ചങ്ങല കൊണ്ട് അടിമയുടെ കഴുത്ത് ബന്ധിക്കപ്പെടുന്നതുകൊണ്ട് അടിമ എന്ന അർത്ഥത്തിൽ ആ വാക്ക് ഉപയോഗിക്കുക പതിവായി. കഴുത്ത്, തല, കൈ മുതലായ ഏതെങ്കിലും ഒരു പ്രധാന അവയവത്തിൻ്റെ പേര് പറഞ്ഞ് ചിലപ്പോൾ മൃഗത്തെ ഉദ്ദേശിക്കലും അറബിയിൽ എന്ന പോലെ മലയാളത്തിലും പതിവുള്ളതാണ്. അനാഥകൾക്കും സാധുക്കൾക്കും അന്നദാനം ചെയ്യുന്നത് എപ്പോഴും വളരെ പുണ്യപ്പെട്ട കർമ്മം തന്നെ. എന്നാൽ അടുത്ത കുടുംബത്തിലുള്ളവരാകുകയും പട്ടിണിയും പഞ്ഞവും ഉള്ള കാലത്താവുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കടമയും പ്രാധാന്യവും കൂടുതൽ വർദ്ധിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സാധുവിന് ധർമ്മം കൊടുക്കൽ ഒരു ധർമ്മമാകുന്നു. രക്തബന്ധമുള്ളവന് കൊടുക്കുന്നത് രണ്ടു ധർമ്മമാണ്, അതായത് ധർമ്മവും കുടുംബം പാലിക്കലും. അഹ്മദ്, തിർമദി, നസായി. ചൂണ്ടാണിവിരലും നടുവിരലും അകറ്റിപ്പിടിച്ച് ആംഗ്യം കാട്ടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാനും അനാഥയെ ഏറ്റെടുക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും. ബുഖാരി.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബലദ് 1 മുതൽ 10 വരെ ആയത്തുകൾക്ക് പ്രമുഖ മലയാളം തഫ്സീറായ വിശുദ്ധ ഖുർആൻ വിവരണത്തിൽ നിന്നുള്ള ഭാഗമാണ് നാം ഇതുവരെ കേട്ടത്.
8: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. رب السماوات والأرض وما بينهما العزيز

أنتم عنه معرضون. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 66 മുതൽ ഉള്ള ഏതാനും വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്ത് സ്വാദിലെ 65 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. 66-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, റബ്ബു സമാവാത്തി വൽ അർദി, ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവായിട്ടുള്ളവൻ, വമാ ബൈനഹുമാ, അവ രണ്ടിനുമിടയിലുള്ള, അഥവാ അവ രണ്ടിനിടയിലുള്ളതിൻ്റെയും, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഇടയിലുള്ളതിൻ്റെയും, അൽ അസീസു, പ്രതാപശാലിയാണ്, അൽ ഗഫ്ഫാർ, വളരെ പൊറുക്കുന്നവൻ, അഥവാ ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയുടെ ഇടയിലുള്ളതിൻ്റെയും രക്ഷിതാവാണ്, പ്രതാപശാലിയായ വളരെ പൊറുക്കുന്നവനാണ് അവൻ. അപ്പോൾ ആരെയാണ് ആരാധിക്കേണ്ടത് എന്നതാണ് കഴിഞ്ഞ വചനത്തിൽ അള്ളാഹു ഓർമ്മിപ്പിച്ചത്. ആരാണ് യഥാർത്ഥ ആരാധ്യൻ എന്നതായിരുന്നു 65-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമാക്കിയത്. അതായത്, വമാ മിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഒരു ആരാധ്യനുമില്ല ഏകനും സർവാധിപതിയുമായ അള്ളാഹുവല്ലാതെ. ആ അള്ളാഹു ആരാണ്? ആകാശങ്ങളുടെയും ഭൂമിയുടെയും രക്ഷിതാവാണ്, അവക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവാകുന്നു. അതേപോലെ തന്നെ അവൻ അൽ അസീസ്, ഏറെ പ്രതാപമുള്ളവനാണ്, അൽ ഗഫ്ഫാർ, വളരെ പൊറുക്കുന്നവനാകുന്നു. വളരെ ലളിതമായി ഏത് മനുഷ്യർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ആരാണ് ആകാശത്തെ പടച്ചത്? ഏത് മനുഷ്യനും പറയും അത് സൃഷ്ടാവായ പടച്ച തമ്പുരാനാണെന്ന്. മുസ്ലിങ്ങൾ മാത്രമല്ല, അല്ലാത്തവർ പോലും അത് അംഗീകരിക്കും. മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ പോലും മറ്റു പലരെയും ആരാധിക്കുന്നു. പക്ഷേ അവരൊക്കെ അംഗീകരിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്, മുകളിൽ കാണുന്ന ആകാശത്തെയും നാം വസിക്കുന്ന ഭൂമിയെയും ഇതിലുള്ള മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് അത് പരമേശ്വരനാണ് എന്ന് അവർ പറയും. അവർ അത് അല്ലാഹുവാണെന്ന് മുസ്ലിങ്ങൾ പറയും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ആ സ്രഷ്ടാവായ, നിയന്താവായ, എല്ലാ ചരാചരങ്ങളെയും സംരക്ഷിച്ചു പോരുന്ന ആ ഏകനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ഇസ്ലാമിലെ പരമപ്രധാനമായ ഏകദൈവവിശ്വാസം, അത് അംഗീകരിക്കുന്നിടത്താണ് പലർക്കും അഭിപ്രായ വ്യത്യാസമുള്ളത്. അത് അംഗീകരിക്കാനാണ് പലർക്കും മടിയുള്ളത്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഹുവ മാലിക്കു ജമീഇ ദാലിക്, അള്ളാഹുവാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ. വ മുത്തസരിഫു ഫീഹി, അതിൽ എന്ത് വേണം എന്ത് ചെയ്യണമെന്ന് തീരുമാനാധികാരമുള്ളവനും അതും അള്ളാഹു മാത്രമാകുന്നു. അൽ അസീസുൽ ഗഫ്ഫാർ, ഐ ഗഫ്ഫാറു മഅ ഇസ്സതിഹി വ അളുമത്തിഹി, അള്ളാഹു അവൻ്റെ പ്രതാപത്തോടുകൂടി അവൻ്റെ മഹത്വത്തോടുകൂടി തന്നെ അങ്ങേയറ്റം പൊറുക്കുന്നവനാകുന്നു. അതുപോലെ തന്നെ തൊബിർ റഹ്മത്ത് പറയുന്നു, റബ്ബു സമാവാത്തി വൽ അർദി, ആകാശഭൂമികളുടെ റബ്ബ്, ഫഹാദല്ലദി ഹാദിഹി സിഫ ഹുവ അൽ ഇലാഹുല്ലദി ലാ ഇലാഹ സിവാഹു, ഈ പറയപ്പെട്ട വിശേഷണങ്ങൾ ഉള്ളത് ഏകനായ അല്ലാഹുവിന് മാത്രമാകുന്നു. ലല്ലദി ലാ യംലിക്കു ശൈഅൻ വല യദുറു വല യംഫഉ, ഈ പറയപ്പെട്ട രൂപത്തിൽ ഇതെല്ലാം ഉടമപ്പെടുത്തിയ ഒരു ശക്തി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഇവിടെ ആരാധ്യന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു ശക്തിക്കും തന്നെ ആകാശങ്ങളുടെ ആധിപത്യം അവകാശപ്പെടാൻ ആർക്കും അർഹതയില്ല, അത് കഴിയുകയില്ല. ഉപകാരമോ ഉപദ്രവമോ ചെയ്യാനും ഒരു ശക്തിക്കും സാധ്യമല്ല അല്ലാഹുവിനല്ലാതെ. അതുകൊണ്ട് തന്നെ അവൻ മാത്രമേ ആരാധിക്കപ്പെടാൻ അർഹനായിട്ടുള്ളൂ. അൽ അസീസുൽ ഗഫ്ഫാർ, ഏറെ പ്രതാപമുള്ളവനും വളരെ പൊറുക്കുന്നവനും. യഖൂലു അൽ അസീസു ഫി നഖ്മത്തിഹി മിൻ അഹ്ലിൽ കുഫ്രി ബിഹി അൽ മുദ്ദഈന മഅഹു ഇലാഹൻ ഗൈറഹു, അല്ലാഹുവിനെ കൂടെ മറ്റു പലരെയും ആരാധിക്കുന്ന, അങ്ങനെ ആരാധ്യന്മാരുണ്ടെന്ന് വാദിക്കുന്ന, അതേപോലെ തന്നെ അല്ലാഹുവിൽ അവിശ്വസിക്കുന്ന ആളുകളെ അവരുടെ മേൽ കഴിവുള്ളവൻ,
അവർക്കാവശ്യമായ ശിക്ഷ നൽകാൻ കഴിവുള്ളവനാകുന്നു അല്ലാഹു. അതാണ് അൽ അസീസ് എന്ന് അല്ലാഹുവിനെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം. അൽ ഗഫ്ഫാറു ലിദുനൂബി മൻ താബ മിൻഹും വമൻ ഗൈറഹും. ഈ കൂട്ടത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ അതിനും കഴിവുള്ളവനാകുന്നു അല്ലാഹു. അതായത്,

വിനയം കാണിക്കുന്ന, മടങ്ങിവരുന്ന, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് മടങ്ങിവരുന്ന, അള്ളാഹുവിൻ്റെ കൽപ്പനയിലേക്കും അവൻ വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലേക്കും അങ്ങനെ മനസ്സ് മടങ്ങുന്നവർക്ക് അള്ളാഹു പൊറുക്കാൻ ഒരുക്കമാകുന്നു. അതാണ് അൽ അസീസുൽ ഗഫ്ഫാർ, ഏറെ പൊറുക്കുന്നവനും ഏറെ പ്രതാപമുള്ളവനുമായ എന്ന് പറയാൻ കാരണം. അല്ലാമ സഅദി റഹ്മുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്നു, ഫല്ലദി യഖ്ഹറു ജമീഇൽ അഷ്യാഇ ഹുവൽ വാഹിദു അല്ലദി ലാ നദീറ ലഹു, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവൻ അത് അള്ളാഹു മാത്രമാകുന്നു, അവന് തുല്യനായി മറ്റൊരു ശക്തിയുമില്ല. വഹുവല്ലദി യസ്തഹഖു അൻ യഅബുദ വഹ്ദഹു, ആരാധനയ്ക്ക് അർഹനായിട്ട് അള്ളാഹു മാത്രമേ ഉള്ളൂ, ആരാധനയ്ക്ക് അവകാശപ്പെട്ടവൻ അള്ളാഹു മാത്രമാകുന്നു. കമാ കാന ഖാഹിറൻ വഹ്ദഹു, എല്ലാത്തിൻ്റെയും മേൽ സർവാധിപതിയായിട്ടുള്ളവൻ അള്ളാഹുവാണ് എന്നതുപോലെ തന്നെ. വക്കറ ദാലിക ഐലൻ ബി തൗഹീദിർ റുബൂബിയ്യ, ഇവിടെ അള്ളാഹുവാണ് സൃഷ്ടാവും സംരക്ഷകനുമെന്ന ആ ഏകത്വം അതാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. റബ്ബു സമാവാത്തി വൽ അർദി വമാ ബൈനഹുമാ ഐ ഖാലിഖിഹിമാ വമുറബ്ബീഹിമാ വമുദബ്ബിരിഹാ ബിജമീഇ അൻവാഇ തദാബീർ, എല്ലാത്തിൻ്റെയും സൃഷ്ടാവും സംരക്ഷകനും നിയന്താവും എല്ലാ നിലയിലുമുള്ള നിയന്താവും അല്ലാഹു മാത്രമാകുന്നു. അൽ അസീസ് അല്ലദി ലഹു അൽ ഖുവ, അസീസ് എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലാഹുവിനാകുന്നു എല്ലാ കഴിവും ശക്തിയുമുള്ളത്. അല്ലത്തി ബിഹാ ഖലഖൽ മഖ്ലൂഖാത്ത് അൽ അദീമ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളെയും അതി ബൃഹത്തായ അങ്ങേയറ്റം സങ്കീർണമായ പല സൃഷ്ടികളെയും എല്ലാ സൃഷ്ടികളെയും അത് സൃഷ്ടിച്ചവൻ അല്ലാഹുവാകുന്നു, അതിന് കഴിവുള്ളവൻ അല്ലാഹുവാകുന്നു. അതുപോലെ തന്നെ അൽ ഗഫ്ഫാർ ലി ജമീഇ ദുനൂബി സഗീരിഹാ വ കബീരിഹാ, അല്ലാഹു ഗഫ്ഫാറാണെന്ന് പറഞ്ഞാൽ എല്ലാ പാപങ്ങളും അവൻ പൊറുക്കും, ചെറുതാകട്ടെ വലുതാകട്ടെ. ലിമൻ താബ ഇലൈഹി വ അഖ്ലഅ മിൻഹാ, ആർക്കാണ് അല്ലാഹു പാപം പൊറുത്തു കൊടുക്കുക? തന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നവർക്ക്, ആ പാപത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. ഫഹാദല്ലദി യജിബു വയസ്തഹഖു അൻ യഅബുദ ദൂന മൻ ലാ യഖ്ലുഖു വലാ യർസുഖു വലാ യദുറു വലാ യൻഫഉ, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവനാണ് ആരാധനക്കർഹൻ, സൃഷ്ടിക്കാത്ത, അതുപോലെ തന്നെ ആഹാരം നൽകാത്ത, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത, വലാ യംലിക്കു മിനൽ അംരി ശൈഅൻ, യാതൊന്നും ഉടമപ്പെടുത്താത്ത, വലൈസ ലഹു ഖുവത്തുൽ അൽ ഇഖ്തിദാരി വലാ ബിയദിഹി മഗ്ഫിറത്തു ദുനൂബ് വൽ ഔസാർ, അങ്ങനെയുള്ളവർക്ക് ഒന്നിനും കഴിവില്ല, പാപം പൊറുക്കാൻ അവർക്ക് കഴിയുകയില്ല. അപ്പൊ പാപം പൊറുക്കാൻ കഴിവുള്ളവൻ, അതേപോലെ തന്നെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, അങ്ങനെയുള്ളവൻ ഏകനായ അല്ലാഹു മാത്രമാകുന്നു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിരിങ്ങൾ അത് നൽകുന്ന വ്യാഖ്യാനം. ആ നമ്മൾ അവസാനം പറഞ്ഞ ആ ആയത്ത്, അതായത് 66-ാമത്തെ ആയത്ത് ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. റബ്ബു സമാവാതി വൽ അർദി വമാ ബൈനഹുമൽ അസീസുൽ ഗഫ്ഫാർ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയുടെ ഇടയിലുള്ളതിൻ്റെയും രക്ഷിതാവാണ് അവൻ, പ്രതാപശാലിയായ വളരെ പൊറുക്കുന്നവൻ ആ അല്ലാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ എന്നാണ് ആ വചനം നമ്മൾ അറിയിക്കുന്നത്. തുടർന്ന് 67-ാമത്തെ വചനം, ഖുൽ ഹുവ നബഉൻ അളീം, ഖുൽ, നബിയെ താങ്കൾ പറയുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഖുൽ എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം നീ പറയുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാചകൻ തിരുമേനിയോട് പറയാൻ വേണ്ടി അല്ലാഹു ആവശ്യപ്പെടുന്നു. ഹുവ നബഉൻ, അതൊരു വർത്തമാനമാണ്. അളീം, വമ്പിച്ച, മഹത്തായ, പറയുക, അത് ഒരു വമ്പിച്ച വർത്തമാനമാകുന്നു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഖബറുൻ അളീമുൻ വശ്ശഅനുൻ ബലീഗുൻ വഹുവ ഇർസാലുല്ലാഹി ഇയ്യായ ഇലൈക്കും, ഈ അല്ലാഹു താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം, താങ്കൾക്ക് അല്ലാഹു നൽകുന്ന വഹയ്, ഖുർആൻ അടക്കമുള്ള

0: ഹയ്, എല്ലാം അതാകുന്നു മഹത്തായ അല്ലെങ്കിൽ വമ്പിച്ച വർത്തമാനം. അതാണ് ഇമാം തബരി റഹ്മത്തുള്ള പറഞ്ഞത്, ഹാദൽ ഖുർആനു ഖബറുൻ അദീബ്, ഈ ഖുർആൻ അതൊരു വമ്പിച്ച വാർത്തയാകുന്നു, വർത്തമാനമാകുന്നു. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഖുർആനിൻ്റെ അനുയായികളായ നമ്മൾ പോലും ഖുർആനിൻ്റെ ഈ വാർത്തകൾ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, ഖുർആൻ പറയുന്ന ആ വാർത്തകൾ, അത് ഗാംഭീര്യത്തോടുകൂടി, അത് മഹത്വത്തോടുകൂടി പഠിക്കാനും മനസ്സിലാക്കാനും അറിയാനും എത്രമാത്രം താൽപ്പര്യം കാണിക്കുന്നുണ്ട് എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. സഅദി റഹ്മത്ത് പറയുന്നു, ഖുൽ ലഹും മുഖവ്വിഫൻ വ മുഹദ്ദിറ. നബിയെ അവരോട് പറഞ്ഞു കൊടുക്കണം, അവരെ ഭയപ്പെടുത്തിക്കൊണ്ടും ജാഗരൂകരാക്കിക്കൊണ്ടും, വ മുനഹിലൻ ലഹും വ മുൻദിറൻ, അവരെ ഉണർത്തിക്കൊണ്ടും അവർക്ക് താക്കീത് നൽകിക്കൊണ്ടും. എന്താണ് പറയേണ്ടത്? ഹുവ നബഉൻ അളീം, അതൊരു വമ്പിച്ച വർത്തമാനമാകുന്നു. ഐ മാ അൻബഅതുക്കും ബിഹി മിനൽ ബഅസി വൻ നുശൂരി വൽ ജസാഇ അലൽ അഅമാലി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഉയർത്തെഴുന്നേൽപ്പാകട്ടെ, പ്രതിഫലത്തെക്കുറിച്ച്, കർമ്മങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രതിഫലത്തെക്കുറിച്ചാകട്ടെ, അതെല്ലാം തന്നെ ഖബറുൻ അളീമുൻ, അതൊരു വമ്പിച്ച വർത്തമാനമാകുന്നു. യംബഗി അൽ ഇഹ്തിമാമു ശദീദ് ബിഷഇനിഹി വല യംബഗി ഇഗ്ഫാലുഹു, ആ വർത്തമാനത്തിന് ഗൗരവം കൽപ്പിക്കേണ്ടതാകുന്നു, ഒരിക്കലും അവഗണിച്ചു കളയേണ്ടതല്ല. പലപ്പോഴും വിശ്വാസികളെന്ന് പറയപ്പെടുന്നവർ പോലും ഖുർആനാകുന്ന അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അവയ്ക്ക് എന്തുമാത്രം ഗാംഭീര്യം കൽപ്പിക്കുന്നുണ്ട്, മഹത്വം കൽപ്പിക്കുന്നുണ്ട്, പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നത് നാം നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഐ അൻ നബഉല്ലദി അൻബഅതുക്കും ബിഹി വല്ലദി ജിഅ്തു ബിഹി മുൻദിറൻ നബഉൻ അളീമുൻ. ഉസൈമിൻ റഹ്മഹുള്ള ആ വചനത്തിന് നൽകിയ വ്യാഖ്യാനത്തിൽ കാണാൻ സാധിക്കും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്ന, എത്തിച്ചു തന്നിരിക്കുന്ന ഈ ദൗത്യം അല്ലെങ്കിൽ ഈ വാർത്ത, ഇത് വമ്പിച്ച വർത്തമാനമാകുന്നു. അൻ നബഉ ബിമഅന അൽ ഖബറു ലാക്കിന്നഹു ലാ യകൂനു ഇല്ലാ ഫിൽ അംരിൽ ഹാമ്മി. സാധാരണ ഒരു വാർത്തയ്ക്ക് അറബിയിൽ നബ എന്ന് പറയാറില്ല, മറിച്ച് പ്രാധാന്യമർഹിക്കുന്ന വാർത്തക്കാണ് നബ എന്ന് പറയാറുള്ളത്. ഖാല അല്ലാഹു തആല, അല്ലാഹു ഖുർആനിലെ സൂറത്തു നബ എന്ന അധ്യായത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞു, അമ്മ യതസാലൂൻ അനിൻ നബഇൽ അളീം. അമ്മ, എന്തിനെക്കുറിച്ചാണ്, യതസാലൂൻ, അവർ പരസ്പരം ചോദിക്കുന്നത്. അല്ലാഹു തന്നെ പറയുന്നു, അനിൻ നബഇൽ അളീം, ആ മഹത്തായ, ആ വമ്പിച്ച വാർത്തയെക്കുറിച്ച് തന്നെയാകുന്നു. ഫന്നബഉ ഖബറുൻ ലാക്കിന്നഹു ഫിൽ ഉമൂരിൽ ഹാമ്മ. നബഉ എന്ന് പറഞ്ഞാൽ അത് വർത്തമാനമാണ്, പക്ഷേ കേവലം വർത്തമാനമല്ല, അത് പ്രാധാന്യമർഹിക്കുന്ന വർത്തമാനമാകുന്നു. വവസഫല്ലാഹു ഹാദദ നബഅ ബി അന്നഹു അളീമുൻ, അല്ലാഹു ഈ വാർത്തയെക്കുറിച്ച് നബഉ എന്ന് പറഞ്ഞു, കാരണം എന്താണ്, അത് വമ്പിച്ച വർത്തമാനമാകുന്നു. വഹുവ അൽ ഖുർആൻ, വഖദ് വസഫല്ലാഹു അൽ ഖുർആന ബി അന്നഹു അളീമുൻ വ കരീമുൻ വ മജീദുൻ. എന്തുകൊണ്ടാണ് അല്ലാഹു ഖുർആനിനെക്കുറിച്ച് നബ എന്ന് പറഞ്ഞത്? അത് വമ്പിച്ചതാണ്, അതേപോലെ ആദരണീയമായതാണ്, അതുപോലെ തന്നെ മഹത്വമേറിയതാണ്. ലി അന്നഹു യത്തസിഫു ബിഹാദിഹി സിഫാത്തി വമൻ ആഖദ ബിഹി നാലഹു മിൻ ഹാദിഹിൽ ഔസാഫ്. ആരെങ്കിലും ഖുർആൻ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഖുർആനിനെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിച്ചാൽ, അയാൾ മഹത്വമേറിയവനാകും, ആദരണീയനാകും, അതേപോലെ തന്നെ ആ മനുഷ്യൻ സമൂഹത്തിൽ ഏറ്റവും അർഹതപ്പെട്ട അല്ലെങ്കിൽ മാന്യമായ സ്ഥാനം അലങ്കരിക്കുന്ന ആളായിരിക്കും. ബിഖദരി മാ അഖദ ബിഹി, എത്രമാത്രം ഖുർആൻ സ്വീകരിച്ചു അതനുസരിച്ചുകൊണ്ട്. വളരെ ശ്രദ്ധേയമാണ് ആ പറഞ്ഞ കാര്യം. പലപ്പോഴും നമ്മൾ ഖുർആനിൻ്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ജീവിതവും ഖുർആനുമായിട്ട് എത്രമാത്രം ബന്ധമുണ്ട് എന്നതാണ് നമ്മുടെ മഹത്വത്തിനും നമ്മളുടെ ആദരണീയതക്കും അടിസ്ഥാനം. പലപ്പോഴും ഖുർആനിനെ പേരിൽ മാത്രമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന അധ്യാപനങ്ങൾ നമ്മുടെ സ്വഭാവത്തിലായിരുന്നാലും നമ്മുടെ സംസ്കാരത്തിലായിരുന്നാലും നമ്മുടെ ജീവിതത്തിലായിരുന്നാലും വിശ്വാസകാര്യത്തിലായിരുന്നാലും ഏത് രംഗത്തായിരുന്നാലും എത്രമാത്രം ഖുർആൻ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്, നെഞ്ചോട് ചേർക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ ജീവിതം ഏറ്റവും മഹത്വമുള്ള ജീവിതമാകാനുള്ള അടിസ്ഥാനം. അതാണ് 67-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്. ചെറിയൊരു വചനമാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്ന അർത്ഥ വൈപുല്യമുള്ള ഒരു വചനം കൂടിയാണത്. ഖുൽ ഹുവ നബഉൻ അളീം. ഖുൽ, നീ പറയുക, ഹുവ നബഉൻ, അതൊരു വർത്തമാനമാണ്, അളീം, വമ്പിച്ച. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിനെ മഹത്വമേറിയ വർത്തമാനമായി സ്വീകരിക്കാൻ, അതുവഴി യഥാർത്ഥത്തിൽ ഖുർആനിൻ്റെ അനുയായിയായിട്ട് മാറാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, പൂർവ്വവേദക്കാരെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ ആക്ഷേപങ്ങൾ, മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മലം യഹ്മിലുഹ കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറ ബിസ മസലുൽ ഖൗമില്ലദീന കദ്ദബൂ ബിആയാത്തില്ലാ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ അള്ളാലിമീൻ. സൂറത്തുൽ ജുമഅയിൽ കാണാം, മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത, തൗറാത്ത് വഹിപ്പിക്കപ്പെട്ട ആളുകൾ, സുമ്മലം യഹ്മിലുഹ, പിന്നെ വഹിക്കേണ്ടതുപോലെ അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടതുപോലെ അത് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ, അവരുടെ ഉദാഹരണം കമസലിൽ ഹിമാർ, ഒരു കഴുതയുടെ ഉദാഹരണമാകുന്നു. യഹ്മിലു അസ്ഫാറ, അത് കുറേ ഏടുകൾ ചുമക്കുന്നു, ഗ്രന്ഥങ്ങൾ ചുമക്കുന്നു. നമുക്കറിയാമല്ലോ, അമൂല്യമായ ഗ്രന്ഥശേഖരങ്ങൾ ഒരു കഴുതയുടെ പുറത്ത് കെട്ടിവച്ചാൽ ആ കഴുതക്കത് ഉപകരിക്കാത്തതുപോലെ വേദഗ്രന്ഥത്തോട് കൂറുപുലർത്താത്ത, പ്രതിബദ്ധത കാണിക്കാത്ത ആളുകളാകുന്നു വേദം നൽകപ്പെട്ട ആളുകൾ, തൗറാത്തിൻ്റെ ആളുകൾ എന്നാണ് അള്ളാഹു ആ സമൂഹത്തെ ആക്ഷേപിക്കുന്നത്. തുടർന്ന് പറയുന്നു, ബിസ മസലുൽ ഖൗമില്ലദീന കദ്ദബൂ ബിആയാത്തില്ല, അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന ആ ജനതയുടെ ഉദാഹരണം എത്ര മോശമാകുന്നു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമ അള്ളാലിമീൻ, അള്ളാഹു അക്രമികളായ ജനങ്ങളെ അവരെ നേർമാർഗത്തിലാക്കുകയില്ല. ഈ വചനം നാം ഏവരെയും ചിന്തിപ്പിക്കേണ്ടതുണ്ട്. തൗറാത്തിൻ്റെ അനുയായികളെന്ന് പറയപ്പെടുന്ന ആളുകൾ ആ തൗറാത്തിനെ, അതിന് അവരുടെ ജീവിതത്തിൽ അർഹിക്കുന്ന പ്രാധാന്യമോ അർഹിക്കുന്ന ഗൗരവമോ അവർ കൽപ്പിച്ചില്ല. ഇന്ന് ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിങ്ങൾ വിശുദ്ധ ഖുർആനിനോട് കാണിക്കുന്ന സമീപനം എത്രത്തോളം പ്രതിബദ്ധതയോടുകൂടിയാണ് എന്നത് ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ കേവലം പാരായണം ചെയ്യാനുള്ളൊരു ഗ്രന്ഥമായിട്ടല്ല അള്ളാഹു നമുക്ക് ഈ ഗ്രന്ഥത്തെ നൽകിയത്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായിക്കൊണ്ട്, നമ്മുടെ ജീവിതത്തിൽ നാം സ്വീകരിക്കേണ്ട ഉപദേശ നിർദ്ദേശങ്ങളാണ് ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നത്. പക്ഷേ മുസ്ലിം സമൂഹം ആ നിലയിൽ, ആ രൂപത്തിൽ, ആ ഒരു മഹത്വത്തോടുകൂടി ഈ ഗ്രന്ഥത്തെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഖുർആൻ ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ഈ കാര്യം ആവർത്തിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനത്തെ അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി തന്നെ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹു ഈ ഗ്രന്ഥത്തെക്കുറിച്ച്, പ്രവാചകന്റെ അധ്യാപനത്തെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്, ഖുൽ ഹുവ നബഉൻ അളീം. ഖുൽ, നീ പറയുക, ഹുവ നബഉൻ, അതൊരു വർത്തമാനമാണ്, അളീം, വമ്പിച്ച. നമുക്ക് പറയാൻ സാധിക്കണം, അള്ളാഹുവേ, ഈ ഗ്രന്ഥത്തെ അതിൻ്റെ മഹത്വത്തോടുകൂടി സ്വീകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും എനിക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണമേ. നിരന്തരം നാം പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൻ്റെ യഥാർത്ഥ അനുയായികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിമൈൻഡ് കേൾവിയും അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم. يا

0: تي في قرآن تي في قرآن تي في
1: نورنا بهدى.
2: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തുൽ ഗാഫിർ 29 മുതൽ 46 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നഅ്മ അൽ ഹസൻ.
3: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
4: പീസ് റേഡിയോ.
3: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
4: പീസ് റേഡിയോ.
5: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
6: ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
7: അൽഹംദുലില്ലാഹി.

0: الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി കിഡ്സ് ടൈം. പ്രശസ്ത കാരി ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദ് സൂറത്തുൽ നസർ, സൂറത്തുൽ മസദ്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്.

0: ജസാക്കുമുല്ലാഹു ഖൈറ. കിഡ്സ് ടൈം ഇവിടെ അവസാനിക്കുന്നു. പ്രശസ്ത കാരി ഉസ്മാൻ മിഷാൽ അൽ ഹദ്ദാദിന്റെ ഖിറാഅത്താണ് നാം കേട്ടത്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 24 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.

سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب من عمل صالحا.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്മുൽ ഖുർആൻ. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ 24 പാരായണമാണ് നിർവഹിക്കപ്പെട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സഅഫി.
1: أعوذ بالله من الشيطان الرجيم.
2: ولقد

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തു സുഖ്റുഫ് 46 മുതൽ 89 വരെ വചനങ്ങൾ.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്ക്. വിശുദ്ധ ഖുർആനിലെ 488-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 488-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم
4: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب

وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാമായ മധുരം ഖുർആനിൽ ഇന്ന് നാം കേട്ടത് സൂറ ഖാഫ് 16 മുതൽ 35 വരെയുള്ള വചനങ്ങളാണ്. പാരായണം നിർവഹിച്ചത് അബ്ദുള്ള ബസ്ഫർ.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഖാരിഈകളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം? എങ്കിൽ ഹൃദയവസന്തം. പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ. Tune to reality.
3: പീസ് ഖുർആൻ റേഡിയോ ലീനി ഹിഫ്ദുൽ ഖുർആൻ. ജാഫർ സലഫി നമ്മുടെ കൂടെ ചേരുന്നു. സൂറത്തുൽ അഹ്സാബ് 52 ഭാഗം 2.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 52 ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം പഠിക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.
5: أعوذ بالله من الشيطان الرجيم.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഹിഫ്ളുൽ ഖുർആൻ നിർവഹിച്ചത് ജാഫർ സലഫി. സൂറത്തുൽ അഹ്സാബ് 52 ഭാഗം 2.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെ

0: സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ നൂറുകണക്കിന് ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം, അതായത് ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്, അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക്

0: സമയം കിട്ടുന്നില്ല. ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല. ക്ലാസ്സുകൾ വീടിനടുത്തില്ല. ആ ക്ലാസ് നിലവാരം പോരാ. വീട് വിട്ട് പുറത്തു പോകാനാവില്ല. ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും. ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. വിശുദ്ധ ഖുർആൻ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കൾക്ക് അവസരം നൽകുന്ന തൻസീൽ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ അൻആമിൽ നിന്നും 83 മുതൽ 165 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനി പാരായണം നിർവഹിക്കുന്നത്.

0: ജസാക്കും അല്ലാഹു ഖൈറൻ. ഇന്നത്തെ തൻസീൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറ അൻആമിൽ നിന്നും 83 മുതൽ 165 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് അസ്സഹ്റാനിയിലൂടെ ശ്രോതാക്കൾ പാരായണം ശ്രവിച്ചത്.
1: أعوذ بالله من الشيطان الرجيم.

0: لقد تقطع بينكم وضل عنكم ما كنتم تزعمون.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. മധുരം ഖുർആൻ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അൽ അൻആമിലെ 74 മുതൽ 94 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത്

0: മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും സൂറ അർറഹ്മാൻ 41 മുതൽ 78 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അസ്രി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ സൂറ ബക്കറയിലെ 40-41 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 39 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ ഓതിപ്പോകുന്ന സമയങ്ങളിൽ വരാറുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് പഠിച്ചു വരുന്നത് ഇൻഷാ അള്ളാ. ഇന്ന് 40-41 ആയത്തുകളാണ് എടുക്കുന്നത്.

يا بني إسرائيل يا بني إي. ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഇസ്രായീല എന്നതിലെ ആദ്യത്തിൽ ഹംസ, മുൻഫസിൽ മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. ഇനി ഇസ്രായീല, ഈ മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിൽ ഇസ്രോ, മദ്ദിൻ്റെ അക്ഷരം അലിഫ്, ദെൻ ഈ ഹംസ അതേ പദത്തിൽ ഇസ്രായീല എന്ന പദത്തിലാണ് അലിഫും ഹംസയുള്ളത്. മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഉദ്ഖുറു നിഅമതി അല്ലതി യാ ബനി ഇസ്രായീല ഉദ്ഖുറു, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഉദ്ഖുറു ഇസ്രായീല ഉദ്ഖുറു നിഅമതി അല്ലതി, ഇവിടെ നിഅമതി ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിഅമതി അല്ലതി യാ എന്നതിനെ ഹംസയാക്കി ഉച്ചരിക്കരുത്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിഅമതി അല്ലതി അല്ല, നിഅമതി അല്ലതി അല്ല, നിഅമതി അല്ലതി, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന ആളുകൾ സ്വന്തമായിട്ട് ഖുർആൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പ്രത്യേകം മാർക്ക് ചെയ്താൽ, പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുന്നത് ഖൈർ ഉണ്ടാവും ഇൻഷാല്ലാ. നിഅമതി അല്ലതി അൻഅംതു, അല്ലതി അൻഅംതു, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് ഖദറിൽ നീട്ടാവുന്നതാണത്. അൻഅംതു അൻഅംതു, ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് അൻഅംതു എന്ന് പറയരുത്. സൂറത്തുൽ ഫാത്തിഹയിലും ഈ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ആ ക്ലാസ്സിൽ. അൻഅംതു അൻഅംതു, അൻഅംതു അലൈക്കും അല്ല, അൻഅംതു അൻഅംതു അലൈക്കും വഔഫു, അലൈക്കും വഔഫു, സാകിന മീമിന് ശേഷം വ, ഇവിടെ മീമിനെ പൂർണ്ണമാക്കി അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമിനെ പൂർണ്ണമാക്കണം. അലൈക്കും വ, അലൈക്കും വഔഫു ബിഅഹ്ദി, ബിഅഹ്ദി ബിഅഹ്ദി, ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ബിഅ ബിഅഹ്ദി ഊഫി, മദ്ദിൻ്റെ അക്ഷരമായ യാഇന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. ഊഫി ബിഅഹ്ദിക്കും, ഊഫി ബിഅഹ്ദിക്കും, ഊഫി ബിഅഹ്ദിക്കും, അവിടെ നീട്ടരുത്. ഊഫി ബിഅഹ്ദിക്കും, ബിഅഹ്ദിക്കും, ഐനും ഹാഉം, മഖ്റജുകൾ അടുത്ത അക്ഷരമാണ് ഐനും ഹാഉം. ഐന് തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം, കൃത്യമായിട്ട് ഇതിനെ ഉച്ചരിക്കണം. വഇയായ ഫർഹബൂൻ, വഇയായ വഇയായ, യാഇന് ശദ്ദുണ്ട്, വഇയായ എന്ന് കട്ടിക്കൂട്ടി പറയരുത്, സാധാരണ രൂപത്തിൽ പറഞ്ഞാൽ മതി. വഇയായ ഫർഹബൂൻ, ഫർ ഫർഹബൂൻ. അടുത്തായത് വആമിനു ബിമാ അൻസൽതു, ബിമാ അൻസൽതു, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ. ഇനി അൻസൽതു ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മുസദ്ദിഖൻ സാദ്, മുസദ്ദിഖൻ സാദാണ് സീനാക്കി ഉച്ചരിക്കരുത്. മുസദ്ദിഖൻ എന്ന് പറയരുത്, മുസദ്ദിഖൻ, മുസദ്ദിഖൻ ലിമാ, മുസദ്ദിഖ ഖാഫ് തൻവീനിന് ശേഷം ലാം ഇദ്ഗാം ബിലാഹുന്ന, മുസദ്ദിഖൻ ലിമാ, മുസദ്ദിഖൻ ലിമാ, ലിമാ മഅകും വലാ തകൂനു മഅകും വല, സാകിന മീമിന് ശേഷം വ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ധാരാളമായിട്ട് ക്ലാസ്സുകളിലൂടെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. വലാ തകൂനു ഔവല, വലാ തകൂനു ഔവല, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. വലാ തകൂനു ഔവല കാഫിരിം ബിഹ്, കാഫിരിം ബിഹ്, തൻവീനിന് ശേഷം ബ, ഇഖ്ലാബ്, തൻവീനിനെ മീമാക്കി മാറ്റണം, അതാണ് ഇഖ്ലാബ്. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, കാഫിരിം ബിഹ്, കാഫിരിം ബിഹ്. വലാ തഷ്തറു, വലാ തഷ്ഷീൻ പ്രത്യേകം ശ്രദ്ധിക്കുക, തഫഷി പരത്തി ഉച്ചരിക്കണം. വലാ തഷ്തറു ബി ആയാതി സമനൻ ഖലീല, സമനൻ ഖലീല അല്ല, ഥ ഥ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം ദാലിനേക്കാൾ അല്പം കൂടെ പുറത്തോട്ട് നിൽക്കണം, നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ, അതാണ് ഥ.
ثمنا ثمنا قليلا ثمنا ق تنوين ششم قاف ഇവിടെ ഇഖ്ഫാം ബിഗുന്ന, അതേസമയം ഖാഫാണ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും ശ്രദ്ധിക്കണം. സ്വരഭാരത്തിൽ മണിക്കാൻ ശ്രദ്ധിക്കുക. ഥമനൻ ഖലീല ഥമനൻ ഖലീല ഖാഫ് ശ്രദ്ധിക്കുക. വഇയായ ഫത്തഖൂൻ വഇയായ, നേരത്തെ പറഞ്ഞതുപോലെ യാഇന് ശദ്ദുണ്ട്. വഇയായ വഇയായ എന്ന് ഓതരുത്. വഇയായ ഫത്തഖൂൻ വഇയായ ഫത്തഖൂൻ, ഇങ്ങനെ അക്ഷരങ്ങൾക്ക് ഈ യ എന്ന അക്ഷരത്തിന് ശബ്ദമുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ ഉച്ചരിക്കണം. വഇയായ ഫത്തഖൂൻ ഫത്തഖൂൻ ഖാഫ്, തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞു ചെറുനാക്കണം മഹ്റജ്, തെറ്റിക്കാതെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇൻഷാല്ലാ ഈ ഭാഗം ഒന്നുകൂടെ നമുക്ക് ഓതാം. യാ ബനീ ഇസ്രായീൽ ഇൽക്കുറൂ നിഅമതി അല്ലതീ അൻഅംതു അലൈ

0: സൂറത്തുൽ ബഖറയിലെ 40-41 ആയത്തുകളാണ് ഓതിക്കേൾപ്പിച്ചത്. കൃത്യമായി തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണം ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 40-41 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.
5: يوم يجمع الله الرسل

0: ജസാക്കും അല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈതാൻ.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
4: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ആൽ ഇംറാനിലെ 59 മുതൽ 64 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ആൽ ഇംറാനിലെ 59 മുതൽ 64 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹൃദയ വസന്തം. മുഹമ്മദ് കുട്ടി സലഫി ചേരുന്നു. സൂറത്തു സ്വാദ് 76 മുതൽ 80 വരെയുള്ള വചനം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. أعوذ بالله من الشيطان الرجيم قال أنا خير منه خلقتني من نار خلقتني من نار وخلقته من طين.
5: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 76-ാമത്തെ വചനമാണ് ഊതിക്കേൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയെ സൃഷ്ടിച്ച സംഭവവും ആ സൃഷ്ടിക്കാൻ പോകുന്ന കാര്യം മലായിക്കത്തുകളോട് പറയുകയും അവരോട് ആദം അലൈഹിസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ആ കൽപ്പന അള്ളാഹു പുറപ്പെടുവിക്കുമ്പോൾ ആ സദസ്സിൽ ഇബ്ലീസും ഉണ്ടായിരുന്നു എന്നതാണ് ഖുർആനിലെ മറ്റു പല ആയത്തുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അള്ളാഹു പറയുന്നു, ഖാല, ആ ഇബ്ലീസ് പറഞ്ഞു. അവിടെ ഉദ്ദേശിക്കുന്നത് അവൻ പറഞ്ഞു എന്നത് ഇബ്ലീസിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അന ഖൈറുൻ, ഞാൻ ഉന്നതനാണ്, മിൻഹു, അവനേക്കാൾ, അഥവാ ആദമിനേക്കാൾ. ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ നാരിൻ, തീയിനാൽ, അഗ്നിയിൽ നിന്ന്. വഖലഖ്തഹു, അവനെ നീ സൃഷ്ടിച്ചു, മിന് തീൻ, കളിമണ്ണിനാൽ. അവൻ പറഞ്ഞു, ഞാൻ അവനേക്കാൾ ഉത്തമനാകുന്നു, എന്നെ നീ അഗ്നിയാൽ സൃഷ്ടിച്ചിരിക്കുന്നു, അവനെ നീ കളിമണ്ണിനാലും സൃഷ്ടിച്ചിരിക്കുന്നു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അള്ളാഹു മലായിക്കത്തുകളോട് പറഞ്ഞു ആദം അലഹിസ്ലാത്തു വസ്സലാമിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി. നമ്മൾ നേരത്തെ മനസ്സിലാക്കി അത് ഒരു വണക്കം കാണിക്കൽ മാത്രമായിരുന്നു, ഇബാദത്തിൻ്റെ ഒരു സുജൂദായിരുന്നില്ല. അവിടെ മലായിക്കത്തുകൾ പൂർണ്ണമായി ആ കൽപ്പന പ്രാവർത്തികമാക്കാൻ മുന്നോട്ട് വന്നു, അവരും തയ്യാറായി. എന്നാൽ ഇബിലീസ് അതിന് തയ്യാറായില്ല. അവൻ അതിന് പറഞ്ഞ കാരണമാണ് ഈ വചനത്തിൽ പറയുന്നത്, ഞാൻ അവനേക്കാൾ ശ്രേഷ്ഠനാകുന്നു, കാരണം ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാകുന്നു, ആദമാകട്ടെ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നിടത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ ഒരിക്കലും തന്നെ നമുക്കാർക്കും തടസ്സമാകാൻ പാടില്ല. ഏതൊരു ശ്രേഷ്ഠത നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടോ അത് നൽകിയത് അള്ളാഹു മാത്രമാണെന്ന തിരിച്ചറിവാണ് വിനയം കാണിക്കാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ടത്. ഞാൻ തരക്കേടില്ലാത്തവനാണല്ലോ, സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ളവനാണല്ലോ, ശാരീരികമായ ക്ഷമതയുള്ളവനാണല്ലോ എന്ന ആ ഒരു ധാരണ ഒരു തരത്തിലും അഹങ്കാരികളാകാൻ നമ്മെ പ്രേരിപ്പിക്കരുത്. മറിച്ച് സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ശ്രേഷ്ഠതകളും മറ്റുള്ളവരെക്കാൾ നാം അനുഭവിക്കുന്നുവെങ്കിൽ അതിന് കൂടുതൽ അള്ളാഹുവിലേക്ക് നന്ദി കാണിക്കേണ്ടവരാണ് നമ്മളെന്ന തിരിച്ചറിവാണ് ഒരു യഥാർത്ഥ വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത്. ഏത് സമയത്തും അള്ളാഹുവിൻ്റെ സൃഷ്ടി എന്ന നിലക്ക് അള്ളാഹു നമുക്ക് കരിഞ്ഞരുളിയ അനുഗ്രഹങ്ങളെ പിൻവലിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്ന ബോധം നമ്മളിലുണ്ടാകണം. പക്ഷേ ഇവിടെ പിശാജ് പറഞ്ഞതുപോലെ തന്നെ പിശാജ് മനുഷ്യർ മനസ്സുകളിൽ ഇത്തരത്തിലുള്ള ദുഷിച്ച ചിന്താഗതികൾ കുത്തിച്ചെലുത്തുമെന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ ഇത്ര മോശക്കാരനാണോ? ഞാൻ എന്തിനാണ് അവന് താഴ്ന്നു കൊടുക്കുന്നത്? ഞാൻ എന്തിന് വിനയം കാണിക്കണം എന്ന് ചിന്തിക്കുന്നവരെ മനുഷ്യരിൽ കാണാൻ സാധിക്കും. പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ, ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ ഏത് മനുഷ്യരിലും ഈ ചിന്ത ഉണ്ടാവാറുണ്ട് എന്നത് നാം ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. ഏതായിരുന്നാലും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇത്തരം സംഭവങ്ങൾ പറയുന്നതിലൂടെ വലിയ ഗുണപാഠമാണ് അവൻ നമുക്ക് നൽകുന്നത്. നാം ഒരിക്കലും ഒരു കാര്യം കൊണ്ടും എത്ര വലിയ കഴിവുള്ള ആളായിരുന്നാലും അല്ലെങ്കിൽ എത്ര കഴിവ് ശേഷിയുള്ള ആളാണെങ്കിലും അഹങ്കാരികളാകാൻ അത് ഇടയാക്കരുത്. അഹങ്കാരിയാവാൻ അത് നമ്മളെ പ്രേരിപ്പിക്കരുത് എന്ന ഒരു വലിയ അധ്യാപനം ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖാല അന ഖൈറും

0: قال അവൻ പറഞ്ഞു അന ഞാൻ ഖൈറും മിൻഹു അവനേക്കാൾ ഉത്തമനാകുന്നു ഖലഖതനി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ നാരിൻ തീയിനാൽ വഖലഖതഹു അവനെ നീ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ തീൻ കളിമണ്ണിൽ നിന്നും അതുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി നമ്മൾ ബന്ധിപ്പിച്ച് മനസ്സിലാക്കണമെന്നത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാമല്ലോ നിറത്തിൻ്റെ പേരിൽ അതേപോലെ തന്നെ സമ്പത്തിൻ്റെ പേരിൽ തറവാടിൻ്റെ പേരിലൊക്കെ വലിയ ഔന്നിത്യം കാണിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അല്ലാഹുവിൻ്റെ റസൂൽ 1400 വർഷം മുമ്പ് പറഞ്ഞു ലാ ഫദ്ല ലി അറബിയ്യൻ അലാ അജമിയ്യൻ ഒരു അറബിക്ക് അനറബിയേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല വലാ അബിയദ അലാ അസ്വദ ഏ വെളുത്തവന് കറുത്തവനേക്കാൾ ഒരു ശ്രേഷ്ഠതയുമില്ല. ഈ ആശയം ഈ ആദർശം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട് യാ യുഹന്നാസ് ഹേ മനുഷ്യരെ ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ നാം നിങ്ങളെ സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാകുന്നു വജഅൽനാകും ഷുഊബം വ ഖബായില ലിതആറഫു നിങ്ങളെ വർഗ്ഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് തിരിച്ചറിവിനു വേണ്ടിയാകുന്നു ഇന്ന അക്രമകും ഇൻദല്ലാഹ് അല്ലാഹുവിങ്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ അത്ഖാകും നിങ്ങളിൽ പരമഭക്തി കാത്തു സൂക്ഷിക്കുന്നവനാകുന്നു. അപ്പോൾ ഏതെങ്കിലും ഭൗതിക സൗകര്യങ്ങളെക്കൊണ്ട് ശ്രേഷ്ഠതകളെക്കൊണ്ട് അഹങ്കരിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. 77-ാമത്തെ വചനം ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം قال فاخرج منها فإنك رجيم قال അവൻ പറഞ്ഞു فاخرج എന്നാൽ നീ പുറത്തു പോവുക നീ പുറത്തു പോകണം മിൻഹ ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടത്തിൽ നിന്ന് ഫഇന്നക കാരണം നിശ്ചയമായും നീ റജീം ആട്ടപ്പെട്ടവനാണ്. ഇവിടെ قال എന്ന് പറഞ്ഞത് അല്ലാഹുവിനെ കുറിച്ചാണ്. قال അവൻ പറഞ്ഞു فاخرج എന്നാൽ നീ പുറത്തു പോകണം മിൻഹ ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടത്തിൽ നിന്ന് ഫഇന്നക നിശ്ചയമായും നീ റജീം ആട്ടപ്പെട്ടവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചത് കാരണത്താൽ തൻ്റെ ശ്രേഷ്ഠത അവൻ തൻ്റെ സൃഷ്ടിപ്പിൽ ദർശിക്കുകയും ഞാൻ മോശക്കാരനല്ല ഞാൻ ആദമിന് സുജൂദ് ചെയ്യാൻ മാത്രം താഴ്ന്നവനല്ല എന്നവൻ ധരിക്കുകയും അല്ലാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നതിൽ അവനെ അത് തടസ്സം അവനത് തടസ്സമുണ്ടാക്കുകയും ചെയ്തു അവനെ അഹങ്കാരിയാക്കി മാറ്റി അതുവഴി അവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനായി. അതാണ് 77-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അല്ലാഹു ആദം ഈ ഇബിലീസിനോട് അല്ലാഹു കൽപ്പിക്കുന്നു. ഖാല അവൻ പറഞ്ഞു ഫഖ്റുജ് മിൻഹാ നീ അതിൽ നിന്നും പുറത്തു പോവുക ഫഇന്നക റജീം എന്നാൽ തീർച്ചയായും നീ ആട്ടപ്പെട്ടവനാണ്. വിശദീകരണം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാണ് ആ വചനം. തുടർന്ന് 78-ാമത്തെ വചനം വഇന്ന അലൈക ലഅനതീ ഇലാ യൗമിദ്ദീൻ വഇന്ന അലൈക നിശ്ചയമായും നിന്റെ മേൽ ഉണ്ടുതാനും ലഅനതി എന്റെ ശാപം ഇലാ യൗമിദ്ദീൻ നടപടിയെടുക്കുന്ന അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ ദിവസം വരെ വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ നിശ്ചയമായും നടപടിയെടുക്കുന്ന ദിവസം വരേക്കും അല്ലെങ്കിൽ പ്രതിഫല ദിവസം വരേക്കും നിന്റെ മേൽ എന്റെ ശാപമുണ്ടായിരിക്കുന്നതാണ്. ഇതും നാം ചിന്തിക്കേണ്ട മനസ്സിരുത്തി വായിക്കേണ്ട വചനമാണ്. അല്ലാഹുവിന് വഴിപ്പെടാൻ തയ്യാറില്ലാതിരുന്നാൽ അല്ലാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിച്ചാൽ അത് അല്ലാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും നമ്മെ അർഹരാക്കി മാറ്റും. അതുവഴി നാം ദുനിയാവിലും ആഖിറത്തിലും പരാജിതരായിട്ട് മാറുമെന്ന കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും ദുനിയാവിലെ ചില്ലറ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് പരലോകത്തെ വിസ്മരിച്ചുകൊണ്ട് മരണത്തെയും മരണശേഷമുള്ള ജീവിതത്തെയും നിഷേധിക്കുന്ന, അതിനൊക്കെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതുവഴി ഇഹലോകവും പരലോകവുമാണ് തങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെന്ന ഗൗരവമായ യാഥാർത്ഥ്യം അവർ തിരിച്ചറിയാതെ പോകുന്നു. ഇവിടെ അള്ളാഹുവിനെ ധിക്കരിച്ചതുവഴി അള്ളാഹുവിൻ്റെ നിത്യശാപത്തിന് ഇബിലീസ് കാരണക്കാരനായി എന്നതാണ് 78-ാമത്തെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. തുടർന്ന് 79-ാമത്തെ വചനം,
1: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബഅസൂൻ.
0: ഖാല, അവൻ പറഞ്ഞു, റബ്ബി എന്റെ രക്ഷിതാവേ, ഫഅൻദിർനീ എനിക്ക് ഒഴിവ് നൽകണേ,
1: ഫഅൻദിർനീ
0: എന്നാൽ എനിക്ക് ഒഴിവ് നൽകണേ, ഇലാ യൗമി ദിവസം വരെ,
1: യുബഅസൂൻ
0: അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന. 79-ാമത്തെ വചനം,
1: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബഅസൂൻ.
0: അവൻ പറഞ്ഞു, രക്ഷിതാവേ എന്നാൽ അവർ, അതായത് മനുഷ്യർ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരേക്കും നീ എനിക്കു കാലതാമസം നൽകേണമേ. അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ച, ധിക്കാരം കാണിച്ച ഇബിലീസിൻ്റെ കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അവൻ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ ഇവിടെ ജീവിക്കാൻ നീ എനിക്ക് അവസരം തരണേ എന്ന്. അവൻ്റെ ആ നിർദ്ദേശം അല്ലെങ്കിൽ ആവശ്യം അള്ളാഹു അംഗീകരിച്ചു എന്നാണ് തുടർന്നുള്ള വചനത്തിൽ കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു പരീക്ഷണം എന്ന നിലക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരും വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോകുന്നവരും ദുർമാർഗത്തിലേക്ക് വഴി തെറ്റിപ്പോകുന്നവരും ആരാണെന്ന് അള്ളാഹു പ്രത്യക്ഷത്തിൽ അത് കാണിക്കാൻ വേണ്ടി, അള്ളാഹു അത് മനസ്സിലാക്കാൻ വേണ്ടി എന്നതിനേക്കാൾ കൂടുതൽ, അത് അള്ളാഹു പ്രത്യക്ഷത്തിൽ കാണിക്കാൻ വേണ്ടി ഒരു പരീക്ഷണം എന്ന നിലക്ക് ഇബ്ലീസിന് ഖിയാമത്ത് നാൾ വരെ ജീവിക്കാൻ അള്ളാഹു അവസരം നൽകിയെന്നാണ് തുടർന്നുള്ള വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ 79-ാമത്തെ വചനം,
1: ഖാല റബ്ബി ഫഅൻദിർനീ ഇലാ യൗമി യുബഅസൂൻ.
0: ഖാല, അവൻ പറഞ്ഞു, റബ്ബി എന്റെ രക്ഷിതാവേ,
1: ഫഅൻദിർനീ
0: എനിക്ക് നീ കാലതാമസം നൽകണേ,
1: ഫഅൻദിർനീ
0: എനിക്ക് നീ കാലതാമസം നൽകണേ, ഫി ഇലാ യൗമി യുബഅസൂൻ,
1: ഇലാ യൗമി ദിവസം വരെ, യുബഅസൂൻ
0: അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ. തുടർന്നുള്ള വചനം ഇതിന്റെ വിശദീകരണമാണ്.
1: ഖാല ഫഇന്നക മിനൽ മുദരീൻ.
0: ഖാല, അവൻ പറഞ്ഞു, അഥവാ അള്ളാഹു പറഞ്ഞു, ഫഇന്നക എന്നാൽ നിശ്ചയമായും നീ,
1: മിനൽ മുദരീൻ
0: കാലതാമസം നൽകപ്പെട്ടവരിൽ തന്നെ. അതായത് അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്നാൽ നീ കാലതാമസം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ. അപ്പോൾ ഇവിടെ ഇബിലീസിൻ്റെ ആവശ്യം അള്ളാഹു അംഗീകരിച്ചു. ഒരു പരീക്ഷണാർത്ഥം ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന

ഹദീസിൽ കാണാൻ സാധിക്കും. മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളവൻ മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, ദീർഘകാലം ജീവിക്കുകയും നല്ല നല്ല കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത ആളാകുന്നു എന്നതാണ്. നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമാണ്. കാലം ദൈർഘ്യമാകുമ്പോൾ, ദീർഘകാലം ജീവിക്കുമ്പോൾ പലപ്പോഴും മനുഷ്യർ ദുർവൃത്തിയിലേക്കും അതേപോലെ ദുഷ്ടതയിലേക്കും വഴിമാറി സഞ്ചരിച്ച കാഴ്ചയാണ് പൂർവീകരിൽ നമുക്ക് കാണാൻ സാധിക്കുക. അല്ലാഹു വേദക്കാരെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അവർക്ക് കാലം ദീർഘിച്ചു പോയി, അതുവഴി അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്ന്. അതുകൊണ്ട് നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കണം. എത്ര കാലമാണ് അല്ലാഹു അനുവദിച്ചതെന്ന് നമുക്കറിയില്ല, പക്ഷേ എത്ര കാലമായിരുന്നാലും അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമാണ് ഈ ആയുഷ്കാലം നമുക്ക് ഉപകാരപ്പെടുക. അതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം. തുടർന്ന് അല്ലാഹു 81-ാമത്തെ വചനത്തിൽ പറയുന്നു, ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം, ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം. അവിടെ ഇലാ യൗമിൽ വഖ്തി അല്ല വഖ്തി എന്ന് തന്നെ പറയണം, കാരണം ഹുറൂഫുൽ ഖൽഖലയുടെ അക്ഷരമാണ്. സുക്കൂർ നൽകപ്പെടുമ്പോൾ സ്വരഭാരത്തോടു കൂടി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടൊരു അക്ഷരമാണ് ഖാഫ്. ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം, ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ആ ദിവസം വരെ, ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ അല്ലെങ്കിൽ ആ സമയം വരെ, അൽ മഅ്ലൂം, അറിയപ്പെട്ട, അതായത് അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ആ ദിവസം വരേക്കും, ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാകുന്നു. ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം, അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ദിവസം വരെ. അപ്പോൾ ഖിയാമത്ത് നാളിനെക്കുറിച്ച് വിശുദ്ധ ഖുർആന്റെ പരാമർശങ്ങൾ പരിശോധിച്ചാൽ അത് നിർണിതമായ ദിവസമാണ്, അറിയപ്പെട്ട ദിവസമാണ്. അതൊരിക്കലും തന്നെ അറിയപ്പെടാത്തതല്ല, വിദൂരതയിലല്ല എന്നാണ് ഖുർആന്റെ ഭാഷ്യം. സൂറത്ത് മഅരിജിൽ കാണാം, ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ, തീർച്ചയായും അവർ അതിനെ വിദൂരയായി കാണുന്നു, നാം അതിനെ അടുത്തായി കാണുന്നു. മറ്റു പല സൂറത്തുകളിലും ആ ദിവസത്തെക്കുറിച്ച് വഖ്തിൽ മഅ്ലൂം അല്ലെങ്കിൽ യൗമിൽ മഅ്ലൂം എന്നൊക്കെ പ്രയോഗിച്ചത് കാണാൻ സാധിക്കും. അതുപോലെയാണ് ഇവിടെയും പറഞ്ഞത്, ഇലാ യൗമിൽ വഖ്തിൽ മഅ്ലൂം, ഇലാ യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ, യൗമിൽ വഖ്തി, ആ സമയത്തിൻ്റെ ദിവസം വരെ, അൽ മഅ്ലൂം, അറിയപ്പെട്ട അല്ലെങ്കിൽ നിശ്ചിതമായ, അതായത് പക്ഷേ നിശ്ചിതമായ അറിയപ്പെട്ട ആ സമയത്തിൻ്റെ ദിവസം വരെ. അതാണ് 81-ാമത്തെ ആയത്ത്. അത് പറഞ്ഞാൽ ആ സമയം വരെ അവൻ അല്ലാഹു അവസരം നൽകിയിരിക്കുന്നു എന്നർത്ഥം. ഖാല فبعزتك لأغوينهم أجمعين. قال അവൻ പറഞ്ഞു, فبعزتك എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, فبعزتك എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, لأغوينهم നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും, لأغوينهم നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും, أجمعين എല്ലാവരെയും. ഖാല അവൻ പറഞ്ഞു, ഫബിഇസ്സതിക എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ലഉഗ്വിയന്നഹും നിശ്ചയമായും ഞാൻ അവരെ വഴിതെറ്റിക്കും, അജ്മഈൻ എല്ലാവരെയും. അതായത് അവൻ അഥവാ ഇബ്ലീസ് പറഞ്ഞു, എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, ഞാൻ അവരെ അഥവാ മനുഷ്യരെ മുഴുവനും നിശ്ചയമായും വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിനോട് ഒരു വെല്ലുവിളി സ്വരത്തിൽ അല്ലെങ്കിൽ സത്യം ചെയ്തുകൊണ്ട് അവൻ പറയുകയാണ്, ഞാൻ അവരെ എല്ലാവരെയും വഴിപിഴപ്പിക്കും. ഇതും നമുക്ക് വലിയ വലിയ പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മനുഷ്യരെ വഴിപഴപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ അതിനുവേണ്ടി തക്കം പാർത്തിരിക്കുന്നവനായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇബ്ലീസിനെയും അവൻ്റെ കൂട്ടാളികളെയും പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് രംഗത്തും അവൻ്റെ ദുർമാർഗങ്ങളെക്കുറിച്ച്, അവൻ്റെ വഴിതെറ്റിക്കലിനെക്കുറിച്ചുള്ള ജാഗ്രതാബോധം സത്യവിശ്വാസികൾക്കുണ്ടായിരിക്കണം.
നമുക്കറിയാമല്ലോ വിശുദ്ധ ഖുർആൻ

0: പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ പോലും ഖുർആന്റെ കൽപ്പന അതാണ്. ഫഇദ ഖറഅത ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നീ ഖുർആൻ ഓതുകയാണെങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്നും നീ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക എന്നതാണ്. അതുകൊണ്ട് പിശാചിനെക്കുറിച്ചും അവൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ചും അവൻ അവൻ്റെ അനുയായികളെ നരകത്തിലേക്ക് നയിക്കുന്നതിനെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ തരത്തിലുള്ള പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. മുഹമ്മദ് കുട്ടി സലഫിയായിരുന്നു. ഹൃദയവസന്തത്തിൽ സൂറത്തു സ്വാദ് 76 മുതൽ 80 വരെയുള്ള വചനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഘണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ചൊല്ലിക്വിസ്. ഇന്നത്തെ ഖുർആൻ ചൊല്ലിക്വിസ് നിയന്ത്രിക്കുന്നത് ഷഹനാസ് ചത്തോത്, ഒപ്പം സുഹൈൽ ഇമ്പച്ചിക്കോയ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദമാം സ്റ്റുഡിയോയിൽ നിന്നും ഞാൻ ഷഹനാസ് ചാത്തോത്, എന്നോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സുഹൈൽ ഇമ്പിച്ചിക്കോയ. നമുക്ക് ഈ സ്റ്റുഡിയോയിലേക്ക് ഇന്ന് നമ്മളെ വിളിച്ച് പരിചയപ്പെടുകയും കഴിവ് തെളിയിക്കുകയും ചെയ്യാൻ പോകുന്ന കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു.
2: ഇതാരാ വിളിക്കുന്നത്?
3: സഹൽ ഫൈസൽ.
2: സഹൽ ഫൈസൽ അല്ലേ? ആ ഓക്കേ. സഹൽ മോനെ എവിടുന്നാ വിളിക്കുന്നേ?
3: ഞാൻ ദമാമിൽ.
2: ദമാമിൽ എവിടെയാണ്?
3: റാഖയിൽ.
2: റാഖയിലാണ് അല്ലേ? ആ ഓക്കേ. മോൻ ഇവിടെ മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
3: ആ വിളിച്ചിട്ടുണ്ട്.
2: ഓക്കേ. അപ്പം മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ മുമ്പും? എന്നിട്ട് വിജയിച്ചിട്ടുണ്ടോ? സമ്മാനം ലഭിച്ചിട്ടുണ്ടോ? ആ ഓക്കെ. സഹൽ ഫൈസൽ എത്രയിലാ പഠിക്കുന്നത് മോന്? സിക്സ്ത്തില് അല്ലേ? ഓക്കെ. ഇവിടെ ഇന്ത്യൻ സ്കൂളിലാണോ? ആ ഓക്കെ. മോന് ഖുർആൻ ഇപ്പൊ എത്ര വരെ അറിയാം? അഞ്ചു ജുസു അല്ലേ? ഓക്കെ. അവസാന ഭാഗത്ത് നിന്ന് അഞ്ചു ജുസു ആണോ? സൂറത്തു നാസ് മുതൽ പിറകോട്ടാണോ അഞ്ചു ജൂസ്? ആ ഓക്കെ. ഇതിനു മുമ്പ് വിളിക്കുന്ന സമയത്ത് എത്ര വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു മോന്? അപ്പൊ ചെറിയ സമയത്തിനുള്ളില് വളരെ അഞ്ചു ജൂസുകൾ എത്തിയല്ലേ? ആ നല്ല കാര്യം, കേട്ടതിൽ വളരെ സന്തോഷം.
3: കുറച്ച് മുമ്പേ വിളിച്ചത്.
2: കുഴപ്പമില്ല, എന്തായാലും ആ ഒരു എന്തായാലും ഒരു വർഷം അല്ലെങ്കിൽ ഒരു ആറു മാസം ഏഴു മാസം അത്ര ആയിട്ടുണ്ടാവും. അൽഹംദുലില്ലാ. എന്തായാലും വളരെ സന്തോഷം കേട്ടതില്. അപ്പൊ നല്ല പ്രോഗ്രഷൻ ഉണ്ടല്ലോ അല്ലേ? ശരി. ആ മിസ്ബാഹിലാണ് അല്ലേ? ഒരുപാട് കൂട്ടുകാർ, ഒരുപാട് കൊച്ചുകുട്ടികൾ ഇവിടെ നിന്ന് വിളിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് മിസ്ബാഹില് ഓൺലൈൻ ഖുർആൻ കോഴ്സിലുണ്ടെന്ന്. വളരെ സന്തോഷം. ഏതായാലും ഒരുപാട് കുട്ടികൾക്ക് അത് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്.
3: അൽഹംദുലില്ല.
2: അപ്പൊ നമുക്ക് ഇന്നത്തെ മത്സരം ആരംഭിക്കാം. ഓക്കെ. അപ്പം സഹലിനോട് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിലെ അറിയുന്ന ഭാഗങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു സൂറത്തിലെ രണ്ട് ആയത്തുകൾ ഓതി കേൾപ്പിച്ചു തരും. സഹൽ അതിനെ തുടർന്നുള്ള ആയത്തുകൾ ഓതണം. റെഡി? ആ മോന് ഏതാണ് കോൺഫിഡൻറ്റോടെ പഠിച്ചത് എന്ന് പറഞ്ഞാൽ അത് ആ ഭാഗത്ത് നിന്ന്. ഇപ്പം സഹലിന് അഞ്ച് അറിയില്ല, നാല് മാത്രമേ കൃത്യമായിട്ട് അറിയൂ എന്ന് പറഞ്ഞാൽ ആ നാല് ജൂസിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമേ ചോദിക്കൂ.
3: എനിക്ക് കോൺഫിഡൻസ് ടു ജൂസ് ഉള്ളൂ.
2: കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കഴിയുന്ന രണ്ട് ജൂസ് അല്ലേ?
3: ഓ ആ.
2: എന്തായാലും പക്ഷെ സഹലിന് കൂടുതൽ അറിയാം, പക്ഷെ എന്തോ ഒരു ചെറിയൊരു പേടി കൊണ്ട് അങ്ങനെ പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പാടില്ല കേട്ടോ, പേടിക്കേണ്ട. സഹല് വളരെ കോൺഫിഡന്റ് ആയിട്ട് പങ്കെടുക്കണം. അത് മാത്രമല്ല, സഹലിന് വേറൊരു കാര്യം ഞാൻ പറഞ്ഞു തരാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇവിടെ വിളിച്ച് മൂന്ന് മത്സരത്തിൽ തുടർച്ചയായിട്ട് ബ്രേക്ക് ആവാതെ തുടർച്ചയായിട്ട് വിജയിക്കുകയാണെങ്കിൽ സഹലിന് വലിയൊരു സമ്മാനം തരും. ഇൻഷാദ. അപ്പം സഹല് ഇപ്പം എത്ര വരെയുള്ള ജുസു ആണ് കൃത്യമായിട്ട് കോൺഫിഡൻറ്റോടെ പങ്കെടുക്കുന്നത് പറഞ്ഞാട്ടെ. നന്നായിട്ട് അറിയാമെങ്കിൽ മൂന്ന് അറിയാമെങ്കിൽ മൂന്ന് തന്നെ പറയണം, പേടിക്കണ്ട. ചോദിക്കും, അത്രയും കൃത്യമായിട്ട് കോൺഫിഡൻറ്റോടെ പറയാൻ കഴിയണം. ഇൻഷാല്ലാ, അതാണ് ഈ പ്രോഗ്രാമിന്റെ ഒരു ലക്ഷ്യവും, കുട്ടികൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കണം, അറിയുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് ഓതാനും പറയാനും ഒക്കെ കഴിയണം. ഓക്കെ. അപ്പൊ രണ്ട് ജ്യൂസ് അല്ലേ? ഓക്കെ ഓക്കെ, മതി, കുഴപ്പമില്ല. അപ്പൊ ഇവിടുന്ന് ആ ഭാഗങ്ങളിൽ നിന്ന് സഹലിനോട് ചോദ്യങ്ങൾ ചോദിക്കും. ആദ്യത്തെ ചോദ്യം, ഏതെങ്കിലും ഒരു സൂറത്തിലെ രണ്ട് ആയത്തുകൾ ഓതി കേൾപ്പിച്ചിട്ട് അതിനെ തുടർന്നുള്ള ആയത്തുകൾ സഹൽ ഓതി തരണം. ഓക്കെ, തെറ്റാതെ ശ്രദ്ധിച്ചോളൂ.

0: ഇയർ.
1: ഓക്കെ, മാഷാ അല്ലാ. സഹൽ മോനെ കറക്റ്റ് ആണ് കേട്ടോ ഓദ്യത്.
0: ആ
1: ഓക്കെ ഓക്കെ. അപ്പം രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം, ഇത് നേരത്തെ സഹൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു സൂറത്തിലെ രണ്ട് ആയത്തുകൾ ഓതി കേൾപ്പിച്ചു തരും. പേര് പറയണം ഏത് സൂറത്തിൽ നിന്നുള്ളതാണെന്ന്.
2: أعوذ بالله من الشيطان الرجيم.

0: മൂൻ.
1: ആ ആയത്തല്ല പറയേണ്ടത്, സൂറത്തിന്റെ പേര്.
2: സൂറത്തുൽ ഇൻസാൻ അല്ല.
1: അല്ല, ഒന്നുകൂടി ഒന്നുകൂടി പറഞ്ഞാട്ടെ, ഒരവസരം കൂടി. തെറ്റിയാൽ പോയി കേട്ടോ, ഒരവസരം കൂടി വേഗം പറയൂ. ആലോചിക്കണ്ട, ആരോട് ചോദിക്കണ്ട.
2: സ്റ്റാർട്ടിങ് ആണ് എന്റെ ഉത്തരം.
1: അല്ല, മാരിജ് അല്ല. ഒന്നുകൂടി ഓതാക്കി കേൾപ്പിക്കട്ടെ.
2: ഓ
1: ആ, ഒന്ന് ശ്രദ്ധിച്ചോളൂ.
0: أعوذ بالله من الشيطان الرجيم خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون فذرني ومن يكذب بهذا الحديث سنستدرجهم من حيث لا يعلمون وأملي لهم إن كيدي متين.
2: ഇത് ഇൻസാനല്ലേ?
1: സഹല ആദ്യം ഇൻസാനല്ലേ പറഞ്ഞത്? അതെല്ലാന്ന് പറഞ്ഞിരുന്നില്ലേ ഇവിടുന്ന് സ്റ്റുഡിയോ? സഹലിന് മൂന്ന് അവസരങ്ങൾ തന്നു, സഹലും മൂന്ന് അവസരത്തിലും തെറ്റിപ്പോയി. പക്ഷെ സഹലിന് അറിയുന്ന
0: സൂറത്തുൽ ഖലം
1: കേട്ടോ.
2: പോട്ടെ,
1: സാരല്ല സാരല്ല, പക്ഷെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ചോദ്യം കൂടി ചോദിക്കാം സഹലിനോട്. ഏതായാലും മത്സരത്തിൽ പങ്കെടുത്തതല്ലേ. ഓക്കെ, ഇൻഷാല്ലാ. ഇപ്പൊ ഇവിടുന്ന് ഒരു സൂറത്തിന്റെ പേര് പറഞ്ഞു തരും, സഹൽ അത് തെറ്റാതെ ഓതണം. ഓക്കെ, ഒന്ന് നോക്കിയാട്ടെ.
0: സൂറത്തുൽ മഅരിജ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: السماء كالماء وتكون الجبال كالعهن ولا يسأل حميم حميما. حميم من حميمة.
1: ഓക്കെ, സഹൽ കണ്ടു, സഹലിന് നന്നായിട്ട് അറിയാം, നല്ല വൃത്തിയിൽ ഓതുന്നുണ്ട്. പക്ഷെ കുറച്ച് സ്പീഡ് കുറക്കണം തോന്നി, വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ഓത്താണ്. കുറച്ച് സ്പീഡ് കുറച്ചാൽ കുറെ കൂടി നല്ല ഭംഗിയുണ്ടാവും കേൾക്കാൻ വേണ്ടിട്ട്. പക്ഷെ സഹലിന് അറിയാം, അതോ തെറ്റിപ്പോയി. പക്ഷെ സഹലിന് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, സഹല് പഠിച്ച ഭാഗങ്ങൾ വളരെ കോൺഫിഡൻറ്റോടെ ഉത്തരം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മത്സരത്തിൽ പങ്കെടുക്കണം. ഈ ഉദാഹരണത്തിന് സഹലിന് 5 juz വരെ അറിയാന്ന് പറയുന്നു, പക്ഷെ സഹലിന് ഒരു ചെറിയൊരു ഭയം, എന്തോ ഒരു വിഷയം സഹലിന് പിറകോട്ട് വലിക്കുന്നില്ലേ. സഹൽ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇൻഷാല്ലാ, കുഴപ്പമില്ല. പക്ഷെ സഹല് പഠിച്ച ആ ഭാഗങ്ങൾ 5 juz കൃത്യമായിട്ട് നല്ല ബൈ ഹാർട്ട് ആക്കിയിട്ട് നല്ല കൃത്യോടെ ചോദിച്ചാൽ പറയാൻ കഴിയുന്ന ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവൂലേ, ആ ലെവൽ ഉണ്ടാക്കിയിട്ട് സഹൽ ഒന്നുകൂടി അടുത്ത ആഴ്ച മത്സരത്തിൽ പങ്കെടുക്കണം. ഇൻഷാല്ലാ. കറക്റ്റാണ്, ആ സ്പീഡ് കുറച്ച് കുറച്ചാലും നല്ല രസമുണ്ടാവും സഹലിന്റെ ഒത്ത്. സഹലിന് നന്നായിട്ട് ഓതാൻ കഴിയുന്നുണ്ട്, പക്ഷെ ഒരു തിടുക്കം വെക്കുന്ന പോലെ അത് വേണ്ട. അത് കുറച്ചാൽ നല്ല രസമുണ്ടാവും. ഓക്കെ, മാത്രമല്ല ഞാൻ പറയുന്ന 5 juz കൃത്യമായിട്ട് പഠിച്ച് നല്ല കോൺഫിഡൻറ്റോടെ മത്സരത്തിൽ ഒരിക്കൽ കൂടി പങ്കെടുക്കാൻ അടുത്ത ആഴ്ച വരണം. നല്ലൊരു പാർട്ടിസിപ്പന്റ് ആണ് സഹൽ, ഇൻഷാല്ല. അത് മാത്രല്ല, സഹലിനെ പോലുള്ള കുട്ടികൾ വേണ്ട, ഒരുപാട് കൊച്ചു കുട്ടികൾക്ക് നല്ല പ്രചോദനം ആവണം. ഓക്കെ, ഇൻഷാല്ല. അപ്പം പങ്കെടുക്കാലോ, പങ്കെടുക്കാലോ. കൊടുത്തോളൂ, കൊടുത്തോളൂ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനുജന്റെ പേരെന്താണ്?
2: മിഷാല്.
1: മിഷാല്, ആ മിഷാൽ. മിഷാൽ സുഖം തന്നെയല്ലേ മിഷാലിന്? അൽഹംദുലില്ലാ. മിഷാൽ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്?
2: ഫോർത്ത്
1: സ്റ്റാൻഡേർഡിൽ അല്ലേ. സഹൽ എത്രയിലായിരുന്നു പഠിക്കുന്നത്? മോന്റെ ഇക്കാക്ക
2: സിക്സ്ത്തില്.
1: ആ സിക്സ്ത്തില് അല്ലേ. ആ ഓക്കെ, മിഷാല് ഫോർത്തില്. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ സിബ്ലിങ്സ് ആയിട്ട്? സഹൽ ആരാണ്? ഇത്താത്തുണ്ട്. ആ ഓക്കെ, ഇത്താത്ത എത്രയിലാ പഠിക്കുന്നത്? എയ്ത്തില്. ആ ഓക്കെ ഓക്കെ. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ 7 class വരെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റൂ അല്ലേ. ആ ഓക്കെ. മോനെ, മിഷാൽ ഇവിടെ മുമ്പ് വിളിച്ചിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. ആ ഓക്കെ, വിജയിച്ചിട്ടുണ്ടാവും അല്ലേ മത്സരത്തിൽ, സമ്മാനം ലഭിച്ചിട്ടുണ്ടാവും അല്ലേ. ആ നല്ലതന്നെ, നല്ലതന്നെ, സന്തോഷം. അപ്പം മിഷാലിന് ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ ചോദ്യങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ്. 3 questions. ഈ 3 questions കൃത്യമായിട്ട് തെറ്റാതെ ഉത്തരം പറയാൻ ശ്രമിക്കണം. മിഷാലിന് എത്ര വരെ അറിയാം ഖുർആൻ കാണാതെ? സൂറത്തു റഹ്മാൻ വരെ അല്ലേ. ഓക്കെ, അപ്പൊ മോന് ഈ ഭാഗങ്ങളിൽ നിന്നുള്ള, ഈ അറിയാവുന്ന ഭാഗങ്ങളിൽ നിന്ന് മോനോട് ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, 3 questions, അതിന് തെറ്റാതെ ഉത്തരം പറയണം. ഓക്കെ,
2: 2 juz ടെസ്റ്റ് എടുക്കോ, 3rd juz എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല.
1: ഓക്കെ ഓക്കെ, ആ കുഴപ്പമില്ല, 2 juz. പക്ഷെ ഇവിടെ സ്റ്റുഡിയോയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള പാർട്ടിസിപ്പൻസ് രണ്ടുപേരും, മിഷാലും സഹലും. 5 juz അറിയാമെന്ന് പറയുന്നു സഹല്, എന്നിട്ട് പക്ഷെ 2 juz മതി മത്സരത്തിന് എന്ന്. ഇൻഷാല്ല, കുഴപ്പമില്ല. ഏതായാലും നന്നായി പഠിച്ച് ആ ഭാഗങ്ങളിൽ നിന്നെല്ലാം കോൺഫിഡൻറ്റോടെ ഉത്തരം പറയാൻ കഴിയുന്ന രൂപത്തിൽ പങ്കെടുക്കണം കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പൊ 2 juz നിന്നാണ് മിഷാലിനോട് ചോദിക്കേണ്ടത് അല്ലേ. ഓക്കെ, അപ്പൊ 2 juz നിന്ന് ചോദിക്കുള്ളൂ കേട്ടാ. അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു സൂറത്തിലെ 2 ആയത്തുകൾ മോനെ ഓതി കേൾപ്പിക്കും, മോനെ അത് തുടർന്നുള്ള ആയത്തുകൾ തെറ്റാതെ ഓതണം. റെഡി? ശരി, ശ്രദ്ധിച്ചോളൂ.
3: يرسل السماء عليكم مدرارا
2: ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم

0: ودخل سباقة وترش سباقة
1: وجعل

0: أشهدكم بها ويخرجكم إخراجا.
1: മാഷാല്ല മിശാൽ, ഓക്കെ മോന് നന്നായിട്ട് അറിയാം. ഏഹ് അതിൻ്റെ ഉത്തരം ശരിയാണ്. ഓക്കെ ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം ചോദിക്കാൻ പോവുകയാണ് മിശാലിനോട്. ഏതെങ്കിലും ഒരു സൂറത്തിന്റെ പേര് പറഞ്ഞു തരും. മിശാൽ ആ സൂറത്ത് ഓതണം. റെഡി? ആ
2: സൂറത്തുൽ ഇൻസാൻ.
0: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
2: سورة الإنسان.
0: إنسان.
1: ശ്രദ്ധി ചോദ് കേട്ടോ, ആരോട് ചോദിക്കുകയും ചെയ്യരുത് കേട്ടോ.
0: ആരില്ല.
1: ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ കിട്ടില്ല അല്ലേ, പറഞ്ഞെന്നാ പിന്നെ ആ ഉത്തരം. ഓക്കെ ഒന്ന് പറഞ്ഞു തരാം, പക്ഷെ മിശാലിന് ആ സമ്മാനം കിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ വെറുതെ പറഞ്ഞുതരാം, മിശാലിന് അത് അറിയും. ഒന്ന്
0: കേട്ടോളൂ.

0: إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا إنا هديناه السبيل إما شاكرا وإما كفورا إنا هديناه السبيل إما شاكرا وإما كفورا
1: كفورا
0: كفورا
2: ما شاء الله. ഓക്കെ മിഷാൽ പറഞ്ഞത് കറക്റ്റാണ്, പക്ഷെ മിഷാലിന് പറഞ്ഞപ്പോ ഓതാൻ പറ്റിയില്ല അല്ലേ. ഏയ് തുടക്കം പറഞ്ഞു തന്നപ്പോഴും മിഷാലിന് പെട്ടെന്ന് ഓതാൻ പറ്റിയില്ല അല്ലേ. ഓക്കെ കുഴപ്പമില്ല, പക്ഷെ മിഷാലിന് അറിയാം. അപ്പൊ മിഷാലിന് എന്തോ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി നന്നായി പഠിച്ചിട്ട് അടുത്ത തവണ വളരെ ഈസി ആയിട്ട് പറയാൻ കഴിയുന്ന രൂപത്തിൽ പങ്കെടുക്കണം. കുഴപ്പമില്ല, ഒരു ചോദ്യം കൂടി ഉണ്ട്, അതും കൂടി ചോദിക്കുകയാണ്. മിഷാലിന് അതിന് ഉത്തരം ചെയ്യാൻ പറ്റുമോ എന്നുകൂടി അറിയാൻ. ഇവിടുന്ന് ഒരു സൂറത്തിലെ രണ്ട് ആയത്തുകൾ മിഷാലിന് ഓതി കേൾപ്പിച്ചു തരും. അത് ഏത് സൂറത്തിലുള്ളതാണെന്ന് മിഷാൽ പറയണം. റെഡി, ഒന്ന്
1: കേട്ടോളൂ. والليل إذ أدبر والصبح إذا أسفر
0: عبسيلة
2: تيتي بويلو
0: الصبح
2: إذا أسفر إيه دائر أنوري
0: برا متسر اللي
2: كاركت إبا كاركت أي كندو مشالنا أريام മിഷാലിന് അറിയാം, പക്ഷെ ഒരു ചെറിയ അബദ്ധങ്ങൾ, അത് സാരില്ല. ഇൻഷാല്ല ഏതായാലും മിഷാൽ ഈ മത്സരത്തിൽ വിജയിയായിട്ട് പ്രഖ്യാപിക്കുന്നില്ല. ഓക്കെ, മിഷാലിന് അറിയാലോ എവിടെയൊക്കെ തെറ്റ് വന്നതുണ്ട് എന്താന്നൊക്കെ അറിയാലോ അല്ലേ, പറഞ്ഞുതരണ്ടല്ലോ. ഇൻഷാല്ല ഇൻഷാല്ല. പക്ഷേ മിഷാൽ അടുത്ത ആഴ്ച തന്നെ, അടുത്ത ഇതിൽ തന്നെ ഫുൾ മിഷാലിന് എത്ര വരെ കോൺഫിഡൻറ്റോടെ പറയാൻ കഴിയും ആ അത്രയും സൂറത്തുകൾ വളരെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് പങ്കെടുക്കണം. ഓക്കെ, റെഡിയാണ്, മിഷാലിന്റെ കോൾ പ്രതീക്ഷിക്കും ഇൻഷാല്ല. ഓക്കെ ഇൻഷാല്ല, അള്ളാഹു അനുഗ്രഹിക്കട്ടെ മിഷാലിനെയും മിഷാലിന്റെ ഇക്കാക്ക സഹലിനെയും, അതുപോലെ മിഷാലിന്റെ ഇത്താത്ത ഉപ്പ ഉമ്മ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ, നല്ലത് നന്മ വരുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കോളറോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. എല്ലാ ശനിയാഴ്ചയും രാത്രി 8:30 to 9:30 ദമാം സ്റ്റുഡിയോയിലേക്ക് കുട്ടികൾ വിളിക്കേണ്ട നമ്പർ 0570-840-840. ഇൻഷാ അള്ളാ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികേസ്. ഇന്നത്തെ ഖുർആൻ ടെലികേസിൽ പങ്കെടുത്തവർ ഹിൽമ യാംബു, ഹല്ല യാംബു. ടെലികേസ് നിയന്ത്രിച്ചത് ഷഹനാസ് ചാത്തോത്ത്, ഒപ്പം സുഹൈൽ ഇമ്പിച്ചിക്കോയ.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറ അൽ അഹ്സാബിലെ 31 മുതൽ 38 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് തൻ്റെ മധുരതരമായ ഖുർആൻ പാരായണം കൊണ്ട് ജനഹൃദയങ്ങളെ ആകർഷിച്ച
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ, ലോകപ്രശസ്ത ഖുർആൻ കാരിഉകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറത്തുൽ ഫുർഖാൻ 47 മുതൽ 77 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഇസ്മായിൽ നൂരി.
2: أعوذ بالله من الشيطان الرجيم.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

എന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഇനി അത്തഹസീൻ, സൂറത്തുൽ ബഖറ 33.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 32 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചു വരുന്നു. ഇൻഷാല്ലാ ഇന്ന് 33-ാമത്തെ ആയത്താണ് പഠിക്കുന്നത്.
4: قال يا آدم أنبئهم بأسمائهم

കോല യാ ആദമു. കോല ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഖാ ഖീ ഖു അഖ് അഖ്. കോല യാ ആദമു മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ. യാ ആദമു, യാ ആദമു, ഇങ്ങനെ അലിഫും മദ്ദിൻ്റെ അക്ഷരവും, മദ്ദിൻ്റെ അക്ഷരമായ അലിഫും ഹംസയും വേറെ വേറെയാണ്. അതാണ് മുൻഫസിൽ. അൻബിഹും, സാക്കിന നൂന്നു ശേഷം ബാ, നൂന് സാക്കിനയ്ക്ക് ശേഷം ബാ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് എന്നാണ് അതിന് പറയുക. അൻബിഹും ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻബിഹും ബി അസ്മാഇഹിം, സാക്കിന മീമിന് ശേഷം ബാ, ഇഖ്ഫാ ഷഫവി ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻബിഹും ബി ബി അസ്മാഇഹിം മദ് മുത്തസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നിർബന്ധമായിട്ട് വട നീട്ടണം. ബി അസ്മാഇഹിം ഫലമ്മാ അൻബഅഹും, ഫലമ്മാ മീമിന് ശദ്ദ് മണിക്കണം. ഫലമ്മാ അൻബഅഹും, അൻബഅഹും ഫലമ്മാ അൻബഅഹും, സാക്കിനാനൂനു ശേഷം ബാ ഇഖ്ലാബ്. അൻബഅഹും ബി അസ്മാഇഹിം, അൻബഅഹും ബി അസ്മാഇഹിം, ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാബ് അതുപോലെ ഇഖ്ഫാ ഷഫവി ഈ ഗുന്നകളെല്ലാം ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. അൻബഅഹും ഇഖ്ലാബ്, അതുപോലെ അൻബഅഹും ബി ഇഖ്ഫാ ഷഫവി ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബി അസ്മാഇഹിം മദ് മുത്തസിൽ, ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നിർബന്ധമായിട്ട് നീട്ടണം. ഖാല അലം അഖുല്ലക്കും, ഖാല ഖാഫ്, ഖാല അലം അഖുല്ലക്കും, അലം അഖുല്ലക്കും എന്നോതരുത്, അലം അഖുല്ലക്കും അല്ല. നമ്മൾ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ. അലം അഖുല്ലക്കും ഓതിപ്പോകുമ്പോൾ, പ്രത്യേകിച്ചും ഇങ്ങനെ സ്പീഡിലൊക്കെ ഓതിപ്പോകുമ്പോൾ, അലം അഖുല്ലക്കും ഹംസ നഷ്ടപ്പെടും. അലം അ, അലം അ, അലം അഖുല്ലക്കും, കൃത്യമായിട്ട് ഹംസ ഉച്ചരിക്കണം. ഇനി അഖുൽ ലക്കും, സുക്കൂനുള്ള ലാമ് ശേഷം വീണ്ടും ലാമ് ഹർക്കത്തുള്ള, ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം മുതമാസിലൈൻ, അതിനെ അടുത്ത ലാമിലെ കൂട്ടിലയിപ്പിച്ച് അഥവാ ഇദ്ഗാം ചെയ്ത് ഒന്നാക്കി ഉച്ചരിക്കണം. അഖുല്ലക്കും, അഖുല്ലക്കും, അഖുല്ലക്കും, ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് അതിൻ്റെ പേര്. അഖുല്ലക്കും ഇന്നി, ഇവിടെയും സാക്കിന മീമിന് ശേഷം ഹംസ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഖുല്ലക്കും മിന്നി, മിന്നി ഇങ്ങനെ ഓതരുത്, ഹംസ പോവും. അതുകൊണ്ട് കൃത്യമായിട്ട് ഹംസ ഉച്ചരിക്കണം. ഇന്നി അഖുല്ലക്കും ഇന്നി, അഖുല്ലക്കും ഇന്നി, ഇന്നി നൂന് ശദ്ദ് മണിക്കണം. ഇന്നി അഅലമു മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ യ ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്.

വൽഅർദ് ദാ ദീ ദു അദ് ദാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം. ഇസ്തിഇല എൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദാദ്. വഅഅലമു ഹംസ ഐൻ വഅഅലമു വഅഅലമു മാ തുബ്ദൂന വമാ തുബ്ദൂന വഅഅലമു മാ തുബ്ദൂന തുബ് ബാഇന സുക്കൂൻ വഅഅലമു മാ തുബ്ദൂന വമാ കുൻതും വമാ കുൻതും ഇഖ്ഫാ ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. കുൻതും വമാ കുൻതും തക് തക് കാഫിന് സുക്കൂൻ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇൻഷാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം. قال يا آدم أنبئهم بأسمائهم

0: സൂറത്തുൽ ബഖറയിലെ 33-ാമത്തെ ആയത്താണ് ഇന്ന് അൽഹംദുലില്ല നമ്മൾ കേട്ടു കഴിഞ്ഞത്. കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. ഇപ്പോൾ കേട്ടത് അത്തഹ്സീൻ സൂറ അൽ ബഖറ 33.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

0: ഹൃദയങ്ങളെ ഈമാൻ നിറക്കുന്ന ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ

اثني عشر نقيبا. وقال الله إني معكم

وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم

لقد كفر الذين قالوا إن الله هو المسيح ابن مريم

يا أهل الكتاب قد جاءكم رسولنا يبين لكم على فترة

ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ മാഇദയിലെ 12 മുതൽ 19 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ശറ, സൂറ നസർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് വലീദ് അൽ ഷംസാൻ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ആറാം അധ്യായം സൂറാൻ ആമിലെ 12 മുതൽ 32 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഖാരി ഷെയ്ഖ് മുഹമ്മദ് അൽ മുഹസ്നി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറത്തു ഫുർഖാൻ 53 മുതൽ 77 കൂടി വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുൽ റഹീം അൽ ഖോഷ്.
1: അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. ഇളം പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്ന ഭാഗം സൂറത്തുൽ ഗാഫിർ 44 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ ഗാഫിറിലെ 44 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. ഇന്ന് തൻസീലിൽ സൂറത്ത് റൂം മുതൽ സൂറത്ത് അഹ്സാബ് വരെയുള്ള വിശുദ്ധ ഖുർആനിലെ ഭാഗങ്ങളാണ് തൻസീലിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ്.

قل الحمد لله بل أكثرهم لا يعلمون لله ما في السماوات والأرض

الناس اتقوا ربكم واخشوا يوما لا يجزي والد عن ولده

0: فأعرض عنهم وانتظر إنهم منتظرون.
1: بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. ഇന്ന് നാം കേൾക്കുന്ന അധ്യായം സൂറത്തുൽ ദുഹായിലെ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ അർത്ഥ വ്യാഖ്യാനമാണ്.
1: അധ്യായം 93, സൂറത്തുൽ ദുഹ. ഖുർആനം മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 11.
2: ഒരിക്കൽ കുറച്ചു ദിവസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹീം കൊണ്ട് ജിബ്രീൽ അലൈഹിസലാം വരാതിരിക്കുകയും മുഹമ്മദിനെ അവന്റെ റബ്ബ് വെടിഞ്ഞിരിക്കുന്നു എന്ന് അവിശ്വാസികൾ പരിഹസിച്ചു പറയുവാൻ തുടങ്ങുകയും ചെയ്യുകയുണ്ടായി എന്നും ഈ അവസരത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചതെന്നും പല റിവായത്തുകളിലും കാണാം. വിശദാംശങ്ങളിൽ വ്യത്യാസം കാണുമെങ്കിലും അവയുടെ ചുരുക്കം അതാണ്. കൂട്ടത്തിൽ ഏറ്റവും ബലവത്തായ റിവായത്ത് ഇതാകുന്നു. ജുന്ദബ് ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി 1-2 രാത്രി സുഖമില്ലായ്മയാൽ എഴുന്നേൽക്കാതിരിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ഒരു സ്ത്രീ വന്നു ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദേ, നിന്റെ പിശാജ് നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നല്ലാതെ ഞാൻ കരുതുന്നില്ല. ഈ അവസരത്തിലാണ് വദ്ദുഹ വല്ലൈലി എന്ന ഈ സൂറത്ത് അവതരിച്ചത്. അബൂദാവൂദ്, ബുഖാരി, മുസ്ലിം, തിർമിദി, നസാഇ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
4: വചനം 1.
1: വദ്ദുഹ ഖുർആനം തന്നെയാണ്, ഇളയുച്ച തന്നെയാണ്.
3: വദ്ദുഹ
1: ഖുർആനം തന്നെയാണ് സത്യം.
4: വചനം 2.
1: വല്ലൈലി രാത്രി തന്നെയാണ്. ഇദാ സജ അത് ശാന്തമാകുമ്പോൾ, അടങ്ങിയാൽ, മൂടിയാൽ.
3: വല്ലൈലി ഇദാ സജ
1: രാത്രി തന്നെയാണ് സത്യം, അത് ശാന്തമാകുമ്പോൾ.
4: വചനം 3.
1: മാ വദ്ദഅക നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല, യാത്ര പറഞ്ഞു പിരിഞ്ഞിട്ടില്ല. റബ്ബുക നിന്റെ റബ്ബ്. വമാ ഖല അവൻ വെറുപ്പ് കാട്ടിയിട്ടുമില്ല, കോപം ഈർഷ്യത കാട്ടിയിട്ടുമില്ല.
3: മാ വദ്ദഅക റബ്ബുക വമാ ഖല
1: നബിയേ, നിന്റെ റബ്ബ് നിന്നെ വിട്ടുകളഞ്ഞിട്ടില്ല, നിന്നോട് ഈർഷ്യത കാട്ടിയിട്ടുമില്ല.
4: വചനം 4.
1: വലൽ ആഖിറ നിശ്ചയമായും പരലോകം, അവസാനത്തേതു തന്നെ. ഖൈറുൽ ലക നിനക്ക് ഉത്തമമാണ്, ഗുണമായതാണ്. മിനൽ ഊല ആദ്യ ലോകത്തെക്കാൾ, ആദ്യത്തേതിനേക്കാൾ.
3: വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല
1: നിശ്ചയമായും പരലോകം നിനക്കു ആദ്യ ലോകത്തെ അഥവാ ഇഹലോകത്തെക്കാൾ ഉത്തമമാകുന്നു.
4: വചനം 5.
1: വല സൗഫ നിശ്ചയമായും വഴിയെ. യുഅതീക നിനക്കു തരും, നൽകും. റബ്ബുക നിന്റെ റബ്ബ്. ഫതർദാ അപ്പോൾ നീ തൃപ്തിപ്പെടും, തൃപ്തി അടയും.
3: വല സൗഫ യുഅതീക റബ്ബുക ഫതർദാ
1: വഴിയെ നിന്റെ റബ്ബ് നിനക്കു നിശ്ചയമായും തരുകയും ചെയ്യും, അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതാണ്.
2: വെളിച്ചം നൽകി ലോകത്തെ ഉന്മേഷഭരിതമാക്കുന്ന പകലിനെയും ഇരുട്ടുമൂടി ലോകത്തെ ശാന്തമാക്കുന്ന രാത്രിയെയും കൊണ്ട് സത്യം ചെയ്ത ശേഷം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സാന്ത്വനപ്പെടുത്തുകയും അതിപ്രധാനമായ ചില സന്തോഷവാർത്തകൾ അറിയിക്കുകയും ചെയ്യുന്നു. തിരുമേനിയെ അള്ളാഹു കൈവെടിയുകയോ പുറം തള്ളുകയോ ചെയ്തിട്ടില്ല. അവിടത്തോട് അവന് യാതൊരു വെറുപ്പോ കോപമോ ഉണ്ടായിട്ടുമില്ല. അല്പദിവസം വഹിയു വരുവാൻ താമസിച്ചു പോകുന്നതോ പ്രബോധന മാർഗത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതോ അള്ളാഹു കൈവടിഞ്ഞത് കൊണ്ട് സംഭവിക്കുന്നതല്ല. രാവും പകലും പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ സുഖദുഃഖ സമ്മിശ്രമാണ് ഈ ലോകം. ഇവിടെ വെച്ച് അല്പം ചില വിഷമങ്ങളെല്ലാം സഹിക്കേണ്ടി വന്നാലും പരലോകത്ത് തിരുമേനിക്ക് ഏറ്റവും ഉത്തമവും ക്ലേശരഹിതവുമായ ജീവിതമായിരിക്കും സിദ്ധിക്കുക. മാത്രമല്ല, തിരുമേനിക്ക് പരിപൂർണമായും തൃപ്തി വരുമാറ് വേണ്ടതെല്ലാം അള്ളാഹു വഴിയെ കൊടുത്തരളുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തൽക്കാലം ക്ഷമ കൈക്കൊള്ളുകയും ഭാവിയെപ്പറ്റി സുപ്രതീക്ഷയോടെ ഇരിക്കുകയും ചെയ്തു കൊള്ളുക എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ താൽപ്പര്യം. അൽ ആഖിറത്ത് എന്ന വാക്കിനെ അവസാനത്തേത് എന്നും അൽ ഊല എന്ന വാക്കിന് ആദ്യത്തേത് എന്നുമാണ് സാക്ഷാൽ അർത്ഥം. പരലോകത്തെ ഉദ്ദേശിച്ചാണ് അൽ ആഖിറത്ത് ഖുർആനിൽ സാധാരണ ഉപയോഗിക്കപ്പെടാറുള്ളത്. ഭാഷയിലും ഇത് സാധാരണമാണ്. അതുകൊണ്ട് മുഫസ്സിറുകൾ മിക്കവാറും ആ അർത്ഥമാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് അൽ ഊലാക്ക് ഇഹലോകമെന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ പ്രവാചകത്വത്തിൻ്റെ ആദ്യഘട്ടവും അവസാനഘട്ടവുമാണ് ഇവിടെ ഉദ്ദേശ്യമെന്നും ചിലർക്ക് അഭിപ്രായമുണ്ട്. ഇസ്ലാമിന് പ്രചാരവും വിജയവും സിദ്ധിച്ചത് അവസാന ഘട്ടത്തിലാണല്ലോ. അഞ്ചാം വചനത്തിലെ വാഗ്ദാനവും ഏതാണ്ട് ഇതേ കാലത്തെ ഉദ്ദേശിച്ചാണെന്നും ചിലർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് അള്ളാഹു നൽകുവാനിരിക്കുന്ന പാരത്രികമായ അനുഗ്രഹങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ഇഹത്തിൽ വച്ച് തിരുമേനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ വളരെ പരിമിതമാണ് എന്ന് പറയേണ്ടതില്ല. എന്നിരിക്കെ ഭാവിയെ സംബന്ധിച്ച ഈ വാഗ്ദാനങ്ങൾ ഈ സൂറത്ത് അവതരിച്ചതിനു ശേഷം അവിടത്തേക്ക് ലഭിക്കുവാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും അത് ഇഹത്തിൽ വച്ചാകട്ടെ പരത്തിൽ വച്ചാകട്ടെ ഉൾപ്പെടുത്തുന്നു എന്നും വരാവുന്നതാണ്. വല്ലാഹു ആലം. ഭാവി നേട്ടങ്ങളെപ്പറ്റി സന്തോഷവാർത്ത അറിയിച്ച ശേഷം കഴിഞ്ഞ കാലത്ത് നൽകപ്പെട്ട ചില അനുഗ്രഹങ്ങളെ അല്ലാഹു എടുത്തു കാണിക്കുന്നു.
4: വചനം 6.
1: അലം യജിദുക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ, കണ്ടുമുട്ടിയില്ലേ, കണ്ടില്ലേ. യതീമൻ, അനാഥനായിട്ട്. ഫആവ, എന്നിട്ടു അവൻ അഭയം നൽകി, ചേർത്തു തന്നു, ആശ്രയം നൽകി, രക്ഷ നൽകി.
3: അലം യജിദുക യതീമൻ ഫആവ,
1: നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ടു നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ.
4: വചനം 7.
1: വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദാല്ലൻ, വഴി അറിയാത്തവനായിട്ട്, തെറ്റിയവനായിട്ട്, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി.
3: വവജദക ദാല്ലൻ ഫഹദ,
1: നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ടു നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
4: വചനം 8.
1: വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ആഇലൻ, ദരിദ്രനായി, പ്രാരാബ്ധക്കാരനായി. ഫഅഗ്ന, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പര്യാപ്തമാക്കി.
3: വവജദക ആഇലൻ ഫഅഗ്ന,
1: നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ടു നിനക്കു ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു.
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിദ്ധിച്ച മൂന്ന് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. ഒന്ന്, അവിടുന്ന് ഒരു അനാഥനായിരുന്നുവെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന ആശ്രയവും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ചു. അതെ, അവിടുന്ന് ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവും 6 വയസ്സായപ്പോഴേക്കും മാതാവും കാലഗതിയടഞ്ഞു. അങ്ങനെ മാതാവും പിതാവും ഇല്ലാത്ത ഒരു അനാഥനായിത്തീർന്നു. പക്ഷേ ആദ്യം പിതാമഹനും അദ്ദേഹത്തിന് ശേഷം പിതൃവ്യനും തിരുമേനിയെ ഏറ്റെടുത്തു പരിപാലിക്കുകയും വളരെ ഓമനിച്ചും ആദരിച്ചും കൊണ്ട് വളർത്തുകയും ചെയ്തു. പ്രവാചകത്വം ലഭിച്ചപ്പോൾ പിതൃവ്യനായ അബൂത്വാലിബ് അതിൽ വിശ്വസിച്ചില്ലെങ്കിലും തിരുമേനിയോട് വളരെ അധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറിയെന്നു മാത്രമല്ല, ശത്രുക്കളുടെ അക്രമവർദ്ധനങ്ങളെ നേരിട്ടുകൊണ്ട് തിരുമേനിയെ തന്നാലാകും വിധം സഹായിക്കുകയും ചെയ്തിരുന്നു. ഹിജിറയുടെ അല്പം മുമ്പ് അബൂ ത്വാലിബ് മരണപ്പെടുന്നതുവരെ തിരുമേനി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ തുടർന്നു വന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തിരുമേനി അത്യധികം വ്യസനിക്കുകയുണ്ടായി. ഏറെ താമസിയാതെ മദീന നിവാസികൾ തിരുമേനിയെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സഹായിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുകയും അതവർ തികച്ചും പാലിക്കുകയും ചെയ്തു. ഇതെല്ലാം ഒന്നാമത്തെ അനുഗ്രഹത്തിൽ ഉൾപ്പെട്ടതാണ്. 2. നേർവഴിയും സന്മാർഗവും ഏതാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ആളായിരുന്നു തിരുമേനി. എങ്കിലും അള്ളാഹു അവിടത്തേക്ക് സന്മാർഗദർശനം നൽകി അനുഗ്രഹിച്ചു. സ്വകുടുംബത്തിൽ നിന്നോ വേദഗ്രന്ഥങ്ങൾ വഴിയോ സന്മാർഗമെന്താണെന്ന് മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. ഇതിനെപ്പറ്റി സൂറത്ത് ശൂറായിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: മാ കുന്ത തദരി മൽ കിതാബു വലൽ ഈമാൻ, വേദഗ്രന്ഥമാകട്ടെ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല. സൂറത്തു ശുഅറ 52. ഇങ്ങനെയുള്ള തിരുമേനിയെ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഗ്രന്ഥം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും സമസ്ത ലോകത്തിനായുള്ള റസൂലുമാക്കി നിയോഗിക്കുകയും ചെയ്തു. 3. അന്യരെ ആശ്രയിച്ചു കഴിയുമാറുള്ള ദാരിദ്ര്യാവസ്ഥ നീക്കി അന്യാശ്രയം കൂടാതെ ധന്യനായി കഴിഞ്ഞുകൂടത്തക്ക നില അള്ളാഹു തിരുമേനിക്കു നൽകി. പിതാവിൽ നിന്ന് തിരുമേനിക്ക് അനന്തരമായി കാര്യമായ സ്വത്തുക്കളൊന്നും സിദ്ധിച്ചിരുന്നില്ല. പിതാമഹനെയും പിതൃവ്യനെയും ആശ്രയിക്കേണ്ടി വന്നു. പിന്നീട് ഈ സൂറത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ധനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു വന്നു. പ്രവാചകത്വം സിദ്ധിക്കുന്നതിന് മുമ്പ് തിരുമേനി കച്ചവടം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഹിജറയ്ക്ക് ശേഷം അൻസാരികളുടെ സഹായങ്ങളും സിദ്ധിച്ചു. പിന്നീട് യുദ്ധങ്ങളിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് നിയമാനുസൃതമുള്ള ഒരു പങ്കും തിരുമേനിക്ക്

0: അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തട്ടി നീങ്ങിക്കൊണ്ടിരിക്കുമാറുള്ള പരിതസ്ഥിതിയുണ്ടായി എന്നർത്ഥം. എന്നല്ലാതെ തിരുമേനി ഒരു ധനാഢ്യനോ ലക്ഷ്യപ്രഭുവോ ആയിത്തീർന്നു എന്ന് ഇതിനർത്ഥമില്ല. ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു പരമാർത്ഥമാണിത്. ഒരു രാജാവായ പ്രവാചകനാകുന്നതിനേക്കാൾ ഒരു പ്രവാചകനായ അടിയാനായിരിക്കുവാനാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടത്. ധനത്തിനും ധന്യതക്കും തിരുമേനി കൽപ്പിച്ചിട്ടുള്ള അർത്ഥം തന്നെ ഇന്ന് നാം അതിന് കൽപ്പിക്കാറുള്ള അർത്ഥമല്ല. തിരുമേനി കൽപ്പിച്ച അർത്ഥത്തിൽ നോക്കുമ്പോൾ തിരുമേനിയേക്കാൾ വമ്പിച്ച ഒരു ധനവാൻ ലോകത്തില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അവിടുന്ന് പറയുന്നു, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർളി വലാകിന്നൽ ഗിന ഗിന നഫ്സ്. ധനം എന്നത് വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുള്ളതല്ല, പക്ഷേ ധനം മനസ്സിന്റെ ധന്യതയാണ്. ബുഖാരി മുസ്ലിം. അതെ, ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനുമുള്ള മനക്കരുത്തുണ്ടായിരിക്കുക, ഇതാണ് തിരുമേനിയുടെ അടുക്കൽ ധനം.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തഫ്സീർ അമാനി, സൂറത്തുൽ ദുഹ 1 മുതൽ 8 വരെയുള്ള വചനങ്ങളുടെ അർത്ഥവ്യാഖ്യാനമാണ് നാം ഇതുവരെ കേട്ടത്.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിയിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷെ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. അവർക്ക് ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോലീനി ഹിഫുദുൽ ഖുർആൻ ജാഫർ സലഫി നമ്മുടെ കൂടെ ചേരുന്നു. സൂറത്തുൽ അഹ്സാബ് 52 ഭാഗം 2.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്തിൻ്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനഃപ്പാഠമാക്കി. അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം പഠിക്കുന്നത്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യം ആയത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്യാം.

0: അല്ലാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഹിഫ്ളുൽ ഖുർആൻ നിർവഹിച്ചത് ജാഫർ സലഫി. സൂറത്തുൽ അഹ്സാബ് 52 ഭാഗം 2.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവർത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി മനപ്പാഠം, പേജ് 484. മനപ്പാഠത്തിൽ സാദൽ ഗാമിദി.
3: أعوذ بالله من الشيطان الرجيم.

0: മനപാഠം ഇവിടെ സമാപിക്കുന്നു.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഇനി അത്തഹസീൻ സൂറത്തുൽ ബഖറ 33.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 32 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പാലിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചു വരുന്നു. ഇൻഷാല്ലാ ഇന്ന് 33-ാമത്തെ ആയത്താണ് പഠിക്കുന്നത്. قال يا آدم أنبئهم بأسمائهم

കോല യാ ആദമു, കോല ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ ആ ഒരു ഭാഗമാണ് അതിൻ്റെ മഖ്റജ്. ഖാ ഖി ഖു അഖ് അഖ്. കോല യാ ആദമു മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിൽ യാ ആദമു, യാ ആദമു. ഇങ്ങനെ അലിഫും മദ്ദിൻ്റെ അക്ഷരവും, മദ്ദിൻ്റെ അക്ഷരമായ അലിഫും ഹംസയും വേറെ വേറെയാണ്. അതാണ് മുൻഫസിൽ. അംബിഹും സാക്കിന നൂന്നിന് ശേഷം ബാ, നൂന് സാക്കിനയ്ക്ക് ശേഷം ബാ വന്നാൽ നൂനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് എന്നാണ് അതിന് പറയുക. അംബിഹും ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അംബിഹും ബി അസ്മാഇഹിം, സാക്കിന മീമിന് ശേഷം ബാ ഇഖ്ഫാ ഷഫവി ഇവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അംബിഹും ബി ബി അസ്മാഇഹിം മദ് മുത്തസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നിർബന്ധമായിട്ട് വട നീട്ടണം. ബി അസ്മാഇഹിം ഫലമ്മാ അംബഅഹും, ഫലമ്മാ മീമിന് ശദ്ദ് മണിക്കണം. ഫലമ്മാ അംബഅഹും, അംബഅഹും ഫലമ്മാ അംബഅഹും, സാക്കിനാനൂന് ശേഷം ബ ഇഖ്ലാബ്. അംബഅഹും ബി അസ്മാഇഹിം, അംബഅഹും ബി അസ്മാഇഹിം. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാബ്, അതുപോലെ ഇഖ്ഫാ ഷഫവി, ഈ ഗുന്നകളെല്ലാം ഉച്ചാരണത്തിൽ കൊണ്ടുവരണം. അംബഅഹും ഇഖ്ലാബ്, അതുപോലെ അംബഅഹും ബി ഇഖ്ഫാ ഷഫവി, ഇങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബി അസ്മാഇഹിം മദ് മുത്തസിൽ, ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നിർബന്ധമായിട്ട് നീട്ടണം. ഖാല അലം അഖുല്ലക്കും, ഖാല ഖാഫ്, ഖാല അലം അഖുല്ലക്കും, അലം അഖുല്ലക്കും എന്നോതരുത്, അലം അഖുല്ലക്കും അല്ല. നമ്മൾ പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ. അലം അഖുല്ലക്കും ഓതിപ്പോകുമ്പോൾ, പ്രത്യേകിച്ചും ഇങ്ങനെ സ്പീഡിലൊക്കെ ഓതിപ്പോകുമ്പോൾ, അലം അഖുല്ലക്കും ഹംസ നഷ്ടപ്പെടും. അലം അ, അലം അ, അലം അഖുല്ലക്കും, കൃത്യമായിട്ട് ഹംസ ഉച്ചരിക്കണം. ഇനി അഖുൽ ലക്കും, സുക്കൂനുള്ള ലാമ് ശേഷം വീണ്ടും ലാമ് ഹർക്കത്തുള്ള, ഇങ്ങനെ വരുമ്പോൾ ഇദ്ഗാം മുതമാസിലൈൻ, അതിനെ അടുത്ത ലാമിലെ കൂട്ടിലയിപ്പിച്ച് അഥവാ ഇദ്ഗാം ചെയ്ത് ഒന്നാക്കി ഉച്ചരിക്കണം. അഖുല്ലക്കും, അഖുല്ലക്കും, അഖുല്ലക്കും, ഇദ്ഗാം മുതമാസിലൈൻ എന്നാണ് അതിൻ്റെ പേര്. അഖുല്ലക്കും ഇന്നി, ഇവിടെയും സാക്കിന മീമിന് ശേഷം ഹംസ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അഖുല്ലക്കും മിന്നി, മിന്നി ഇങ്ങനെ ഓതരുത്, ഹംസ പോവും. അതുകൊണ്ട് കൃത്യമായിട്ട് ഹംസ ഉച്ചരിക്കണം. ഇന്നി അഖുല്ലക്കും ഇന്നി, അഖുല്ലക്കും ഇന്നി, ഇന്നി നൂന്ന് ശദ്ദ് മണിക്കണം. ഇന്നി അഅലമു മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ യ ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണത്. ഇന്നി അഅലമു, ഇനി അഅലമു ഹംസ ഐൻ, മഖ്റജ് അടുത്താണ്, തൊണ്ടയുടെ താഴെ ഭാഗവും തൊണ്ടയുടെ മധ്യഭാഗവും, മഖ്റജുകൾ അടുത്താണ് ഹംസയും ഐനും. ശ്രദ്ധിക്കണം, അഅലമു, അഅലമു എന്ന് രണ്ടും ഐൻ അല്ലെങ്കിൽ ഹംസ ഒന്നും ആവരുത്. അഅലമു, അഅലമു. ഗൈബ സമാവാതി വൽ അർദ്, ഗൈബ ഗൈൻ, ഗൈനാണ് തൊണ്ടയുടെ മുഗൾ ഭാഗം. ഗ ഗ ഗൈരി ഒക്കെ പറയുന്ന പോലെ ഗൈബ സമാവാതി വൽ അർദ്, വൽ അർദ് അല്ല, വൽ അർദ്, വൽ അർദ്, വൽ അർദ്, ദാദുച്ചരിക്കുമെന്ന് അവൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം. ഇസ്തിഇല എൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ദാദ്. وأعلم ما تبدون وما كنتم وما كنتم إخفاء بغنة نونين أبكتماكي منيكنم كنتم وما كنتم تك تك
ക കി കു എക് തെക് തെക് തുമൂൻ തെക് തുമൂൻ ഒമേ കു തും തെക് തുമൂൻ. കാഫിന് സുക്കൂൻ വരുമ്പോൾ ശ്രദ്ധിക്കുക. ഇൻഷാല്ല ഈ ഭാഗം ഒന്നുകൂടെ ഓതാം. قال يا آدم أنبئهم بأسمائهم.

0: സൂറത്തുൽ ബഖറയിലെ 33-ാമത്തെ ആയത്താണ് ഇന്ന് അൽഹംദുലില്ലാ നമ്മൾ കേട്ടു കഴിഞ്ഞത്. കൃത്യമായി ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. ഇപ്പോൾ കേട്ടത് അത്തഹ്സീൻ സൂറ അൽ ബഖറ 33.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: Peace Radio. Tune to reality.

വായനയ്ക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറ നീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു മറിയമിലെ 88 മുതൽ 98 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ ഹഫിളഹുല്ല.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മധുരം ഖുർആൻ.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാം

0: ിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ. ലോകപ്രശസ്ത കാരിയുകളുടെ മനോഹരങ്ങളായ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് പകർന്നു നൽകുന്ന പരിപാടിയാണ് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹലിൻ്റെ 101 മുതലുള്ള വചനങ്ങളും സൂറത്തു ഇസ്ര, സൂറത്തു കഹ്ഫ് തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരങ്ങളായ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി സഅദൽ ഗാമിദി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ. ഇന്നത്തെ തൻസീലിൽ നാം ശ്രദ്ധിച്ചത് പ്രശസ്ത ഖാരി സാദ് അൽ ഗാമിദിയുടെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിൻ്റെ 101 മുതലുള്ള വചനങ്ങളും അതുപോലെ തന്നെ സൂറത്തു ഇസ്റ, സൂറത്തു ഖഫ് തുടങ്ങിയ അധ്യായങ്ങളുടെ മനോഹരങ്ങളായ പാരായണങ്ങളാണ്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി റഹിമഹുള്ളയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ദുഹ 6-11 വരെയുള്ള വചനങ്ങളുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കാൻ പോകുന്നത്.
5: വചനം 6.
6: അലം യജിദുക, നിന്നെ അവൻ കണ്ടെത്തിയില്ലേ, കണ്ടുമുട്ടിയില്ലേ, കണ്ടില്ലേ. യതീമൻ, അനാഥനായിട്ട്. ഫആവ, എന്നിട്ടു അവൻ അഭയം നൽകി, ചേർത്തു തന്നു, ആശ്രയം നൽകി, രക്ഷ നൽകി.
5: അലം യജിദുക യതീമൻ ഫആവ,
6: നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ടു നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ.
5: വചനം 7.
6: വവജദക, നിന്നെ അവൻ കണ്ടെത്തുകയും ചെയ്തു. ദാല്ലൻ, വഴി അറിയാത്തവനായിട്ട്, തെറ്റിയവനായിട്ട്, പരിഭ്രമിച്ചവനായിട്ട്. ഫഹദ, എന്നിട്ടവൻ വഴികാട്ടിത്തന്നു, മാർഗദർശനം നൽകി.
5: വവജദക ദാല്ലൻ ഫഹദ,
6: നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ടു നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു.
5: വചനം 8.
6: വവജദക, നിന്നെ കണ്ടെത്തുകയും ചെയ്തു. ഈലൻ ദരിദ്രനായി പ്രാരാബ്ധക്കാരനായി, എന്നിട്ടവൻ ധന്യത നൽകി, ധനം നൽകി, പര്യാപ്തമാക്കി. നിന്നെ അവൻ ദരിദ്രനായി കാണുകയും എന്നിട്ടു നിനക്കു ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു.
4: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിദ്ധിച്ച മൂന്ന് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അല്ലാഹു പ്രസ്താവിച്ചിരിക്കുന്നത്. ഒന്ന്, അവിടുന്ന് ഒരു അനാഥനായിരുന്നുവെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന ആശ്രയവും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ചു. അതെ, അവിടുന്ന് ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവും 6 വയസ്സായപ്പോഴേക്കും മാതാവും കാലഗതിയടഞ്ഞു. അങ്ങനെ മാതാവും പിതാവും ഇല്ലാത്ത ഒരു അനാഥനായിത്തീർന്നു. പക്ഷേ ആദ്യം പിതാമഹനും അദ്ദേഹത്തിന് ശേഷം പിതൃവ്യനും തിരുമേനിയെ ഏറ്റെടുത്തു പരിപാലിക്കുകയും വളരെ ഓമനിച്ചും ആദരിച്ചും കൊണ്ട് വളർത്തുകയും ചെയ്തു. പ്രവാചകത്വം ലഭിച്ചപ്പോൾ പിതൃവ്യനായ അബൂത്വാലിബ് അതിൽ വിശ്വസിച്ചില്ലെങ്കിലും തിരുമേനിയോട് വളരെ അധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറിയെന്ന് മാത്രമല്ല, ശത്രുക്കളുടെ അക്രമവർദ്ധനങ്ങളെ നേരിട്ടുകൊണ്ട് തിരുമേനിയെ തന്നാലാകും വിധം സഹായിക്കുകയും ചെയ്തിരുന്നു. ഹിജിറയുടെ അല്പം മുമ്പ് അബൂത്വാലിബ് മരണപ്പെടുന്നതുവരെ തിരുമേനി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ തുടർന്നു വന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തിരുമേനി അത്യധികം വ്യസനിക്കുകയുണ്ടായി. ഏറെ താമസിയാതെ മദീന നിവാസികൾ തിരുമേനിയെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ സഹായിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുകയും അതവർ തികച്ചും പാലിക്കുകയും ചെയ്തു. ഇതെല്ലാം ഒന്നാമത്തെ അനുഗ്രഹത്തിൽ ഉൾപ്പെട്ടതാണ്. 2, നേർവഴിയും സന്മാർഗവും ഏതാണ്, എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ആളായിരുന്നു തിരുമേനി. എങ്കിലും അള്ളാഹു അവിടത്തേക്ക് സന്മാർഗ ദർശനം നൽകി അനുഗ്രഹിച്ചു. സ്വകുടുംബത്തിൽ നിന്നോ വേദഗ്രന്ഥങ്ങൾ വഴിയോ സന്മാർഗം എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുത്തും വായനയും അറിഞ്ഞുകൂടാ. ഇതിനെപ്പറ്റി സൂറത്ത് ശൂറായിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ്: മാ കുന്ത തദരി മൽ കിതാബു വലൽ ഈമാൻ, വേദഗ്രന്ഥമാകട്ടെ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല. സൂറത്ത് ശൂറാ 52. ഇങ്ങനെയുള്ള തിരുമേനിയെ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഗ്രന്ഥം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു. പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും സമസ്ത ലോകത്തിനായുള്ള റസൂലുമാക്കി നിയോഗിക്കുകയും ചെയ്തു. 3, അന്യരെ ആശ്രയിച്ചു കഴിയുമാറുള്ള ദാരിദ്ര്യാവസ്ഥ നീക്കി അന്യാശ്രയം കൂടാതെ ധന്യനായി കഴിഞ്ഞുകൂടത്തക്ക നില അള്ളാഹു തിരുമേനിക്കു നൽകി. പിതാവിൽ നിന്ന് തിരുമേനിക്ക് അനന്തരമായി കാര്യമായ സ്വത്തുക്കളൊന്നും സിദ്ധിച്ചിരുന്നില്ല. പിതാമഹനെയും പിതൃവ്യനെയും ആശ്രയിക്കേണ്ടി വന്നു. പിന്നീട് ഈ സൂറത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ ധനം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചു വന്നു. പ്രവാചകത്വം സിദ്ധിക്കുന്നതിന് മുമ്പ് തിരുമേനി കച്ചവടം നടത്തുകയും ഉണ്ടായിട്ടുണ്ട്. ഹിജറയ്ക്ക് ശേഷം അൻസാരികളുടെ സഹായങ്ങളും സിദ്ധിച്ചു. പിന്നീട് യുദ്ധങ്ങളിൽ ലഭിക്കുന്ന ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് നിയമാനുസൃതമുള്ള ഒരു പങ്കും തിരുമേനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തട്ടി നീങ്ങിക്കൊണ്ടിരിക്കുമാറുള്ള പരിതസ്ഥിതിയുണ്ടായി എന്നർത്ഥം. എന്നല്ലാതെ തിരുമേനി ഒരു ധനാഢ്യനോ ലക്ഷ്യപ്രഭുവോ ആയിത്തീർന്നു എന്ന് ഇതിനർത്ഥമില്ല. ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു പരമാർത്ഥമാണിത്. ഒരു രാജാവായ പ്രവാചകനാകുന്നതിനേക്കാൾ ഒരു പ്രവാചകനായ അടിയാനായിരിക്കുവാനാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടത്. ധനത്തിനും ധന്യതക്കും തിരുമേനി കൽപ്പിച്ചിട്ടുള്ള അർത്ഥം തന്നെ ഇന്ന് നാം അതിന് കൽപ്പിക്കാറുള്ള അർത്ഥമല്ല. തിരുമേനി കൽപ്പിച്ച അർത്ഥത്തിൽ നോക്കുമ്പോൾ തിരുമേനിയേക്കാൾ വമ്പിച്ച ഒരു ധനവാൻ ലോകത്തില്ല എന്ന് സമ്മതിക്കേണ്ടി വരും. അവിടുന്ന് പറയുന്നു: ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർളി വലാകിന്നൽ ഗിന ഗിന നഫ്സ്, ധനം എന്നത് വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുള്ളതല്ല, പക്ഷേ ധനം മനസ്സിന്റെ ധന്യതയാണ്. ബുഖാരി മുസ്ലിം. അതെ, ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനുമുള്ള മനക്കരുത്തുണ്ടായിരിക്കുക, ഇതാണ് തിരുമേനിയുടെ അടുക്കൽ ധനം.
5: വചനം 9.
6: എന്നിരിക്കെ അപ്പോൾ നീ കീഴടക്കി വെക്കരുത്, സ്വേച്ഛാധികാരം നടത്തരുത്. എന്നിരിക്കെ അനാഥയെ നീ കീഴടക്കി വെക്കരുത്.
5: വചനം 10.
6: അപ്പോൾ ചോദിക്കുന്നവനെ, നീ വിരട്ടിവിടരുത്, ആട്ടിക്കളയരുത്, ആക്ഷേപിച്ചു കളയരുത്. ചോദിച്ചു വരുന്നവനെ നീ മിരട്ടിവിടുകയും അരുത്.
5: വചനം 11.
6: വഅമ്മാ ബിനിഅമതി, അപ്പോൾ അനുഗ്രഹത്തെപ്പറ്റി. റബ്ബിക, നിന്റെ റബ്ബിന്റെ. ഫഹദ്ദിസ്, നീ വർത്തമാനം പറയുക, സംസാരിക്കുക.
7: വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്,
6: നിന്റെ റബ്ബിന്റെ അനുഗ്രഹത്തെക്കുറിച്ച് നീ വർത്തമാനം പറയുകയും ചെയ്യുക.
8: ദാരിദ്ര്യത്തിന്റെയും അനാഥത്വത്തിന്റെയും അനുഭവങ്ങൾ നേരിട്ടറിഞ്ഞ ആളെന്ന സ്ഥിതിക്ക്, അനാഥകളുടെയും സഹായം അർത്ഥിച്ചു വരുന്ന സാധുക്കളുടെയും സ്ഥിതിഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നല്ല പോലെ അറിയാവുന്നതാണല്ലോ. ആ നിലക്കും അള്ളാഹു തനിക്ക് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി എന്ന നിലക്കും അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നും അവരെ വെറുപ്പിക്കുകയോ അവരോട് അപമര്യാദയായി പെരുമാറുകയോ ചെയ്യരുതെന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപദേശിക്കുന്നു. കഴിഞ്ഞ വചനങ്ങളിൽ തിരുമേനിക്ക് സിദ്ധിച്ച 3 അനുഗ്രഹങ്ങളെയാണ് എടുത്തുകാട്ടിയത്. ഈ വചനങ്ങളിൽ അതുപോലെ 3 കാര്യങ്ങളെക്കുറിച്ച് ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിച്ചു കൊണ്ടുള്ളതാണെങ്കിലും വാസ്തവത്തിൽ അവ ഓരോ സത്യവിശ്വാസിക്കും ബാധകമാണെന്നുള്ളതിൽ സംശയമില്ല. ഒന്നാമത്തേത്, യതീമിനെ അഥവാ പിതാവ് മരണപ്പെടുക

0: ആക്ഷേപിക്കുവാനും പാടില്ലാത്തതാണ്. യാചന ഒരു നല്ല കാര്യമല്ല. ഇസ്ലാം അത് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും ചോദിച്ചു വരുന്നവനോട് നല്ല നിലക്ക് വർത്തിക്കുന്നത് ചോദിക്കപ്പെടുന്നവന്റെ കടമയാകുന്നു. ഈ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പതിവ് പരക്കെ അറിയപ്പെട്ടതാണ്. ചോദിച്ചു വരുന്ന ഒരാളെയും അവിടുന്ന് വെറും കൈയോടെ മടക്കി വിട്ടിരുന്നില്ല. ഒന്നും കൈവശമില്ലാത്തപ്പോൾ സൗമ്യമായ വാക്ക് പറയുകയും പിന്നീട് കൈവശം കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്യുകയും അത് നിറവേറ്റുകയും ചെയ്യുമായിരുന്നു. മൂന്നാമത്തേത് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വർത്തമാനം പറയുക എന്നുള്ളതാണ്. അതായത് അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ മൂടിവെക്കാതെ സന്തോഷം പ്രകടിപ്പിക്കുകയും കൃതജ്ഞതാപൂർവം സ്മരിക്കുകയും സന്ദർഭോചിതം പ്രസ്താവിക്കുകയും അതിന്റെ അടയാളം പുറമേ പ്രകടമായി കാണുകയും ചെയ്യുക. അള്ളാഹു പറയുന്നു, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബീ ലശദീദ്. നിങ്ങൾ നന്ദി കാണിക്കുന്ന പക്ഷം നിശ്ചയമായും ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾ നന്ദികേട് കാട്ടിയെങ്കിലോ നിശ്ചയമായും എന്റെ ശിക്ഷ കഠിനമായതുമാണ്. സൂറത്ത് ഇബ്രാഹിം 7. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നു, തന്റെ അടിയാന്റെ മേൽ താൻ ചെയ്ത അനുഗ്രഹത്തിന്റെ അടയാളം അവന്റെ മേൽ കാണപ്പെടുന്നതിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. തിർമിദി. ധനവും കഴിവും ഉണ്ടായിട്ടും താണതരം വസ്ത്രം ധരിച്ചു കണ്ട ഒരാളോട് തിരുമേനി പറയുകയുണ്ടായി, എന്നാൽ അല്ലാഹു തനിക്ക് ധനം തന്നിട്ടുള്ള സ്ഥിതിക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹത്തിന്റെയും മാന്യതയുടെയും അടയാളം തന്നിൽ കാണപ്പെടട്ടെ. അബൂദാവൂദ്, നസായി. പക്ഷേ സന്തോഷമെന്ന നിലക്കും നന്ദിയായിക്കൊണ്ടുമല്ലാതെ അഹങ്കാരവും ദുരഭിമാനവുമായിക്കൊണ്ട് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ എടുത്തു പറയുന്നതും പ്രകടമാക്കുന്നതും പാടില്ലാത്തതുമാകുന്നു.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ അദ്ദുഹ 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.

ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ഫജ്ർ, സൂറ ഖദർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷെയ്ഖ് യാസർ അദ്ദോസരി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
1: അൽഹംദുലില്ലാഹി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗരിബ് നമസ്കാരത്തിൽ സൂറ ഹുമസ, സൂറ ഫീൽ എന്നിവയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ അൽ മുഅല്ലിമാണ് ഇനി കേൾക്കുന്നത്. സൂറ ആലി ഇംറാൻ ആയത്ത് 42 മുതൽ 48 വരെ. ഖലീഫ അസ്സുനൈജിയുടെ ശബ്ദം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: المعلم സമാപിക്കുന്നു.
1: മകൻ മാതാവിനെ വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറ സ്വാദ് 63 മുതൽ 65 കൂടിയ വചനങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أتخذناهم سخريا أم زاغت عنهم الأبصار. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 62 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ ഇതുവരെയായി മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാ, നമുക്ക് തുടർന്നുള്ള വചനങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 63-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. അത്തഖദ്നാഹും, നാം അവരെ ആക്കിയോ, സിഹ്രിയൻ പരിഹാസ്യം അല്ലെങ്കിൽ പരിഹാസപാത്രം, അം സാഖത് അതല്ല തെറ്റിപ്പോയോ, അൻഹും അവരിൽ നിന്ന്, അൽ അബ്സാർ കാഴ്ചകൾ ദൃഷ്ടികൾ. അതായത് നരകത്തിൽ അകപ്പെട്ട ആളുകൾ തങ്ങളുടെ കൂടെ വിശ്വാസികളായി ജീവിച്ചിരുന്ന ആളുകളെക്കുറിച്ച് പറയുകയാണ്. നാം അവരെക്കുറിച്ച് അവർ വഴിപിഴച്ചവരാണ് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മുടെ കൂടെ ഈ നരകത്തിൽ അവരെ നമ്മൾ കാണുന്നില്ലല്ലോ. അതാണ് അവർ വിശ്വാസികളെക്കുറിച്ച് പരലോകത്ത് വച്ച് പറയുന്നത്. അള്ളാഹു പറയുന്നു, നാം അവരെ വൃഥാ പരിഹാസ്യമാക്കി തീർത്തുവോ, അതല്ല അവരിൽ നിന്നും നമ്മുടെ ദൃഷ്ടികൾ തെറ്റിപ്പോയിരിക്കുകയാണോ? അതാണ് 63-ാമത്തെ വചനം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, അം സാഖത് അൻഹും അൽ അബ്സാർ, അതല്ല അവരെ തൊട്ട് ദൃഷ്ടികൾ തെറ്റിപ്പോയിരിക്കുകയാണോ? യുസല്ലൗന അംഫുസഹും ബിൽ മുഹാലി യഖൂലൂൻ, അവർ സ്വന്തത്തെക്കുറിച്ച് പറയുന്ന വാക്കാണത്. ഔ ലഅല്ലഹും മഅനാ ഫീ ജഹന്നം, അതല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ ഈ നരകത്തിൽ ഉണ്ടാവേണ്ടതല്ലേ? വലാക്കിൻ ലം യഖഉ ബസറുന അലൈഹിം ഫഇൻദ ദാലിക യഅരിഫൂന അന്നഹും ഫീ ദറജാത്തിൽ ആലിയാത്. പക്ഷേ ആ ആളുകൾ നമ്മൾ വഴിപഴച്ചവരാണെന്ന് മുദ്രകുത്തിയിരുന്ന, നമ്മൾ പഴച്ചുപോയവരാണെന്ന് പറഞ്ഞിരുന്ന ആ ആളുകൾ അവരെ ഇവിടെ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കും അവർ ഉന്നതമായ പദവികളിൽ ആകുന്നു എന്ന്. സൂറത്തുൽ അഅ്റാഫിലെ ദീർഘമായ വചനങ്ങളിൽ അള്ളാഹു ഇതേ കാര്യം എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൽ അഅ്റാഫിലെ 44-ാമത്തെ വചനത്തിൽ കാണാം, ونادى أصحاب الجنة أصحاب النار أن قد وجدنا ما وعدنا ربنا حقا فهل وجدتم ما وعد ربكم حقا قالوا نعم فأذن مؤذن بينهم اللعنة الله على الظالمين ونادى أصحاب الجنة أصحاب النار സ്വർഗാവകാശികൾ നരകാവകാശികളെ വിളിക്കും എന്നിട്ട് പറയും അൻ ഖദ് വജദ്നാ മാ വഅദ്നാ റബ്ബു വഅദനാ റബ്ബുനാ ഹഖാ ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളോട് വാഗ്ദാനം ചെയ്തത് സത്യമായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഫഹൽ വജത്തും മാ വഅദ റബ്ബുക്കും ഹഖാ നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തത് നിങ്ങൾ കണ്ടെത്തിയോ അഥവാ നിങ്ങൾക്ക് ലഭിച്ചോ قالوا اور പറയും നഅം فاذن مؤذن بينهم അപ്പോൾ അവർക്കിടയിൽ ഒരു വിളിയാളൻ വിളിച്ചു പറയും ഉറക്കെ വിളിച്ചു പറയും അല്ലഅനതുല്ലാഹി അല الظالمീൻ അക്രമികളുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാവട്ടെ അപ്പോൾ പരലോകത്ത് വെച്ചുകൊണ്ട് ഇന്ന് പിഴച്ചവരാണെന്നും അതേപോലെ തന്നെ വഴികേടിലാണെന്നും വിലയിരുത്തപ്പെടുന്ന ആളുകൾ യഥാർത്ഥ വിശ്വാസികളെക്കുറിച്ച് അങ്ങനെയാണല്ലോ പലപ്പോഴും വഴിപിഴച്ച ആളുകൾ അന്ധവിശ്വാസങ്ങളുമായി നടക്കുന്ന ആളുകൾ വിലയിരുത്താറുള്ളത് ആ ആളുകൾ യഥാർത്ഥത്തിൽ പരലോകത്ത് വെച്ച് അവർ തിരിച്ചറിയും തങ്ങളാണ് വഴിപിഴച്ചവർ എന്ന് സൂറത്തുൽ അഅ്റാഫിലെ തന്നെ 48-49 വചനങ്ങളിൽ കാണാം ونادى أصحاب الأعراف رجالا يعرفونهم بسيماهم قالوا ما أغنى عنكم جمعكم وما كنتم تستكبرون ونادى أصحاب الأعراف أعرافند ആളുകൾ അഥവാ സൂറത്തുൽ അഅ്റാഫ് എന്ന അധ്യായത്തിൽ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ളൊരു ഭാഗം അവിടെയുള്ളവരെക്കുറിച്ചാണ് അഅ്റാഫ് എന്ന് പറയുന്നത് അവർ കുറച്ചു കാലത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞതിനു ശേഷം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവരാകുന്നു ആ അഅ്റാഫിലെ ആളുകൾ വിളിച്ചു പറയും യഅ്രിഫൂനഹും ആ ആളുകളെ അഥവാ ഈ നരകാവകാശികൾ ആയ ആളുകളെ ഈ അഅ്റാഫുകാർ തിരിച്ചറിയും ബിസീമാഹും അവരുടെ അടയാളം കൊണ്ട് പാലു അവർ ചോദിക്കും മാ അഗ്ന അൻകും നിങ്ങൾക്കെന്തു ഉപകാരമാണ് ചെയ്തത് ജംഉകും വമാ കുന്തും തസ്തക്ബിറൂൻ നിങ്ങളുടെ സമാഹരണം കൊണ്ട് നിങ്ങൾ പലതും സമ്പാദിച്ചുണ്ടാക്കിയല്ലോ പലതും നിങ്ങൾ ഒരുക്കൂട്ടിയല്ലോ അതുകൊണ്ട് എന്തുപകാരമാണ് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ അഹങ്കാരം കാണിച്ചത് കാരണവും അഹങ്കരിച്ചത് കൊണ്ടും നിങ്ങൾക്കെന്ത് ലഭിച്ചു
5: أَهَؤُلَاءِ الَّذِينَ أَقْسَمْتُمْ لَا يَنَالُهُمُ اللَّهُ بِرَحْمَةٍ ادْخُلُوا الْجَنَّةَ لَا خَوْفٌ عَلَيْكُمْ وَلَا أَنْتُمْ تَحْزَنُونَ
4: أَهَؤُلَاءِ إِكُوتَرَانُو الَّذِينَ أَقْسَمْتُمْ നിങ്ങൾ സത്യം ചെയ്തു പറഞ്ഞിരുന്നു لَا يَنَالُهُمُ اللَّهُ بِرَحْمَةٍ അവർക്ക് അള്ളാഹു ഒരു കാരുണ്യവും ചെയ്യുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യവും അവർ നേടുകയില്ല എന്ന് അങ്ങനെ നിങ്ങൾ പറഞ്ഞിരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അവരോട് പറയപ്പെടുക ഉദുഖുലുൽ ജന്ന നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നാകുന്നു
5: ലാ ഖൗഫുൻ അലൈക്കും
4: നിങ്ങൾക്ക് ഭയമില്ല
5: വലാ അൻതും തഹ്സനൂൻ
4: നിങ്ങൾ ദുഃഖിക്കുന്നവരുമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ ബുദ്ധിയെ തട്ടി ഉണർത്തിക്കൊണ്ട് ചിന്തിക്കുന്ന ആളുകളെ അവരുടെ മനസ്സുകളെ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ ഖുർആനിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പല സ്ഥലത്തും നടത്തിയത് കാണാൻ സാധിക്കും പക്ഷേ എങ്ങനെയൊക്കെ എത്രയൊക്കെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞാലും അന്ധമായ അനുകരണം കാരണം ഖുർആനിനോടും സുന്നത്തിനോടും ശരിയായ കൂറും പ്രതിബദ്ധതയും കാണിക്കാത്തത് കാരണം ഇതൊന്നും ഈ ദുനിയാവിൽ വെച്ച് അത്തരം ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നത് ഖേദകരമായ കാര്യമാണ് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഹദീസിൻ്റെ പിൻബലത്തോടെയുള്ള വിശ്വാസവും കർമ്മങ്ങളുമാണ് നാളെ പരലോകത്ത് ഉപകരിക്കുക എന്നത് ഏത് സാധാരണ മനുഷ്യർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാകുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിനെ പ്രമാണമായി സ്വീകരിച്ച ആ ഖുർആനിനെ എങ്ങനെയാണോ പ്രവാചകനും സ്വഹാബത്തും മനസ്സിലാക്കിയത് ആ രൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ മൻഹജു സലഫ് സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചെങ്കിൽ മാത്രമാണ് നാളെ പരലോകത്ത് വിജയിക്കാൻ കഴിയുക എന്നത് വളരെ കൃത്യമായി ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യമാണ്. അല്ലാമ തോബരി റഹ്മത്ത് പറയുന്നു, യഖൂലു അഹും ഫിന്നാരി ലാ നഅരിഫു മകാനഹും യഖൂലൂന അസാഗത്ത് അബ്സാറുന അൻഹും ഫലാ നദരി ഐനഹും. അവർ തമ്മ തമ്മിൽ പറയുകയാണ്, എവിടെയാണ് നമ്മൾ പിഴച്ചവരാണെന്ന് വിലയിരുത്തിയ ആളുകൾ, അവർ നരകത്തിൽ അവരെ കാണുന്നില്ലല്ലോ. അതല്ല, നമ്മൾക്കവരെ കാണാൻ കഴിയാത്തത് കൊണ്ടാണോ അവർ നരകത്തിലെത്തിയിട്ടും നമ്മൾക്കവരെ കാണാൻ കഴിയാത്തത് കൊണ്ടാണോ? അതേപോലെ തന്നെ ഉസൈമീൻ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അവരുടെ ആ ചോദ്യത്തിൻ്റെ മറുപടി, നമ്മൾക്കവരെ കാണാത്തത് കൊണ്ടാണോ, അതല്ല നമ്മളവരെ പരിഹാസപാത്രമാക്കിയത്, അത് നമ്മൾക്ക് പറ്റിയ തെറ്റാണോ എന്നാണല്ലോ അവർ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിൻ്റെ മറുപടി, ഇന്നക്കും ഇത്തഹദ്തുമൂഹും സിഹ്രിയ, നിങ്ങൾ അവരെ പരിഹാസപാത്രമാക്കിയത് തെറ്റായിരുന്നു. വസഖർത്തും ബിഹിം വസ്തഹ്സഅ്തും ബിഹിം, നിങ്ങളവരെ പരിഹസിച്ചു, നിങ്ങളവരെ കളിയാക്കി. അതേപോലെ തന്നെ നിങ്ങൾ അവരെക്കുറിച്ച് വഴി പിഴച്ചവരാണെന്ന് വിലയിരുത്തി. അവരാകട്ടെ വഹും ബറാഉം മിൻഹു, നിങ്ങളുടെ ആരോപണങ്ങളിൽ നിന്ന് അവർ മുക്തരായിരുന്നു, അവർ സന്മാർഗികളായിരുന്നു, അവർ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസവും കർമ്മങ്ങളും സ്വീകരിച്ചവരായിരുന്നു. നിങ്ങളവരെക്കുറിച്ച് വിലയിരുത്തിയത്, നിങ്ങളവരെക്കുറിച്ച് ആക്ഷേപിച്ചത് നിങ്ങൾ പുത്തൻവാദികളാണ്, നിങ്ങൾ വഴിപഴച്ചവരാണ് എന്നായിരുന്നു. അതേപോലെ തന്നെ അംസാഖത് അൻഹുമുൽ അബ്സാർ, അതല്ല ദൃഷ്ടികൾ അവരെ തൊട്ട് തെറ്റിപ്പോയിരിക്കുകയാണോ? യഅനി അബ്സാറുഹും ഫലം നറഹും വഹും ഫുഖറാഉൽ മുസ്ലിമീൻ കഅമ്മാരിൻ വബിലാലിൻ വസുഹൈബിൻ വസൽമാൻ. അതെ, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയുന്നില്ല, അവർ സ്വർഗാവകാശികളായിരിക്കുന്നു, നിങ്ങൾ അവരെക്കുറിച്ച് ദുർബലന്മാരെന്ന് വിലയിരുത്തിയിരുന്നല്ലോ. അമ്മാർ, ബിലാൽ, സുഹൈബ്, സൽമാൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങിയ സ്വഹാബിമാരെക്കുറിച്ചൊക്കെ അങ്ങനെയാണല്ലോ നിങ്ങൾ വിലയിരുത്തിയിരുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളാണ് വഴിപഴച്ചവർ, നിങ്ങളാണ് പരിഹാസ്യർ. അതാണ് യഥാർത്ഥത്തിൽ അവർക്കുള്ള മറുപടി. ഇന്നും ഇത്തരത്തിൽ പറയുന്ന, ഇത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. യഥാർത്ഥ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പിൻബലമുള്ള ആദർശം സ്വീകരിക്കുന്നവരെക്കുറിച്ച് അവർ പുത്തൻവാദികളാണ്, വഴിപഴച്ചവരാണ് എന്നൊക്കെ പറയുകയും അവരെ പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഈ വചനം. സൂറത്തു സ്വാദിലെ 63-ാമത്തെ വചനം, അത്തഖദ്നാഹും സിഖ്രിയൻ അം സാഖത് അൻഹുമുൽ അബ്സാർ. അത്തഖദ്നാഹും, നാം അവരെ ആക്കിയോ, സിഖ്രിയൻ പരിഹാസ്യം, പരിഹാസപാത്രം, അം അതല്ല സാഖത് തെറ്റിപ്പോയോ, അൻഹും അവരിൽ നിന്ന്, അൽ അബ്സാർ ദൃഷ്ടികൾ. അപ്പോ നമ്മളവരെ പരിഹാസപാത്രമാക്കിയത് ശരിയായിരുന്നില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. തുടർന്ന് 64-ാമത്തെ വചനം,
6: ഇന്ന ദാലിക ലഹഖു തഖാസുമു അഹ്ലിന്നാർ.
4: ഇന്ന ദാലിക, തീർച്ചയായും അത്,
6: ലഹഖുൻ യഥാർത്ഥം തന്നെ അല്ലെങ്കിൽ വാസ്തവം തന്നെ, തഖാസുമു കക്ഷിവഴക്കാണ്, വിവാദമാണ് അല്ലെങ്കിൽ തർക്കമാണ്, അഹ്ലിന്നാർ നരകക്കാരുടെ.
4: അതായത് നിശ്ചയമായും അത് യഥാർത്ഥം തന്നെ, അതെ നരകക്കാരുടെ ഇടയിൽ നടക്കുന്ന കക്ഷിവഴക്ക് അഥവാ വിവാദമാകുന്നു. ഇങ്ങനെ സംഭവിക്കുമെന്ന കാര്യം അല്ലാഹു മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തരികയാണ്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ ഇന്ന ഹാദല്ലദി അഖ്ബർനാക ബിഹി യാ മുഹമ്മദ്, പ്രവാചകരെ താങ്കൾക്ക് നാം അറിയിച്ചു തന്നിരിക്കുന്ന കാര്യം,
6: മിൻ തഖാസുമി അഹ്ലിന്നാർ ബഅദുഹും ഫീ ബഅദിൻ, നരകക്കാർ അന്യോന്യം തർക്കിക്കുന്ന കാര്യം. വലഅനി ബഅദുഹും ലിബഅദിൻ, അന്യോന്യം ശപിക്കുകയും ചെയ്യുന്ന കാര്യം. ലഹഖുൻ, അത് സത്യമാകുന്നു. ലാ മിരിയത ഫീഹി വലാ ശക്ക, അത് സംശയമില്ല, അതിൽ സന്ദേഹത്തിന് അവകാശമില്ല. അതേപോലെ തന്നെ അന്നഹു യജിബു അലാ കുല്ലി അഹദിൻ അല്ലാ യഗ്തറ ബിസ്സാദ വൽ മത്ബൂഈൻ. ഈ വചനം നൽകുന്നൊരു വലിയ പാഠം, ഇത് നേതാക്കന്മാരെയും അനുയായികളെയും കണ്ടുകൊണ്ട് ആരും വഞ്ചിതരാകേണ്ട എന്ന കാര്യമാണ്. ബൽ യകൂനു ദഉബുഹു ദഉബു നഫ്സുഹു, അതാണ് അവരുടെ സമ്പ്രദായം. നേതാക്കന്മാരെ അന്ധമായി അനുകരിക്കുന്ന, അണ്ണാക്ക് തൊടാതെ അവർ പറയുന്നതെന്തും വിഴുങ്ങുന്ന ആളുകൾ ചിന്തിക്കണം. നാളെ പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം ഇങ്ങനെയാകുന്നു. ഈ സൂറത്തിൽ ഇതിനു മുമ്പും ഇതേപോലെ ആശയമുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് പ്രതിബദ്ധതയും കൂറും വേണ്ടത് ഖുർആനിനോടാണ്, സുന്നത്തിനോടാണ്. ഒരു പണ്ഡിതനെയും അന്ധമായി അനുകരിക്കാൻ, അന്ധമായി വിശ്വസിക്കാൻ, സ്വീകരിക്കാൻ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നില്ല. ആര് പറയുമ്പോഴും പ്രമാണത്തിൻ്റെ പിൻബലമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത ഓരോ വിശ്വാസികൾക്കുമുണ്ട് എന്ന കാര്യം ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. 65-ാമത്തെ വചനം.

0: ഖുൽ, നീ പറയുക, ഇന്നമാ അന, നിശ്ചയമായും ഞാൻ, മുദ്ദിറുൻ, ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു. വമാ മിൻ ഇലാഹിൻ, ഒരു ഇലാഹുമില്ല, ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ. അൽ വാഹിദു, ഏകനായ. അൽ ഖഹ്ഹാർ, സർവാധികാരിയായ. അതാണ് 65-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, നബിയെ നീ പറയുക, നിശ്ചയമായും ഞാൻ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു. ഏകനായ സർവാധിപതിയായ അല്ലാഹുവല്ലാതെ യാതൊരാരാധ്യനും ഇല്ല തന്നെ. അപ്പോ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കേണ്ട ഡ്യൂട്ടി, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം താക്കീതു നൽകുക എന്നത് മാത്രമാകുന്നു. ഖുർആൻ ആ കാര്യം പല സ്ഥലത്തും പ്രവാചകനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. നിർബന്ധിച്ച് ആരെയും മതത്തിലേക്ക് ചേർക്കേണ്ട ആ ഒരു ഉത്തരവാദിത്വം പ്രവാചകനില്ല. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അതേപോലെ തന്നെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുക. പല അത്ഭുതങ്ങളും കാണിക്കാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകനോട് ആവശ്യപ്പെട്ടപ്പോഴും അള്ളാഹു പ്രവാചകനോട് പറയാൻ വേണ്ടി പറഞ്ഞത് നബിയെ പറഞ്ഞേക്കുക, ഞാനൊരു താക്കീതുകാരൻ മാത്രമാകുന്നു എന്നാണ്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഖൂലുല്ലാഹു തആല ആമിറൻ റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു തന്റെ പ്രവാചകനോട് കൽപ്പിക്കുന്നു, ഐ യഖൂല ലിൽ കുഫാരി ബില്ലാഹി അൽ മുശ്രികീന ബിഹി അൽ മുകദ്ദിബീന ലിറസൂലിഹി, അള്ളാഹുവിൽ അവിശ്വസിക്കുന്ന, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന, പ്രവാചകനെ നിഷേധിക്കുന്ന ആളുകളോട് എന്താണ് പറയേണ്ടത്? ഇന്നമ അന മുൻദിറുൻ, ഞാനൊരു താക്കീതുകാരൻ മാത്രമാകുന്നു. ലസ്തു കമാ തസ്ഉമൂൻ, നിങ്ങൾ വാദിക്കും പോലെ ഞാൻ ആരല്ല, അത്ഭുതകരമായ എന്തെങ്കിലും കാര്യങ്ങൾ കാണിക്കാൻ കഴിവുള്ളവനല്ല. തുടർന്ന് പറയുന്നു, വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹ്ഹാർ, ആരാധ്യൻ എന്ന് പറഞ്ഞാൽ അത് ഏകനും സർവാധിപതിയുമായിട്ടുള്ള അല്ലാഹു മാത്രമാകുന്നു. ഐ ഹുവ വഹ്ദഹു ഖദ് ഖഹറ കുല്ല ശൈഇൻ വഗലബഹു, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന, എല്ലാത്തിനെയും അതിജയിക്കുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. തോബരി റഹ്മത്ത് പറയുന്നു, യഖൂലു തആല ലി നബീഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയോട് പറയുന്നു, ഖുൽ യാ മുഹമ്മദ് ലി മുശ്രിക്കി ഖൗമിക് ഇന്നമാ അന മുൻദിറുൻ ലക്കും യാ മഅശറ ഖുറൈശ്, ഹേ ഖുറൈശികളെ, ഞാൻ നിങ്ങൾക്കൊരു താക്കീതുകാരനാകുന്നു. അല്ലാഹുവിന്റെ ശിക്ഷ, ആ ശിക്ഷയെക്കുറിച്ചുള്ള ഒരു താക്കീതുകാരനാകുന്നു. ഉൻദിറുക്കും അദാബല്ലാഹ് വസഖതി, അള്ളാഹുവിന്റെ ശിക്ഷയെക്കൊണ്ടും അവന്റെ കോപത്തെക്കൊണ്ടും ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചവർക്ക് അവൻ നൽകിയ ശിക്ഷ, അത് നിങ്ങൾക്കും വരുന്നതിന് നിങ്ങൾ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതിനു മുമ്പ് നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. വമാമിൻ ഇലാഹിൻ ഇല്ലല്ലാഹുൽ വാഹിദുൽ ഖഹാർ, ആരാധ്യൻ എന്ന് പറഞ്ഞാൽ ഏകനും സർവാധിപതിയുമായ അല്ലാഹു മാത്രമാകുന്നു അതിന് അവകാശപ്പെട്ടവൻ. വമാമിൻ മഅബൂദിൻ തസ്ലുഹു ലഹു അൽ ഇബാദ വതൻബഗി ലഹു അർറുബൂബിയ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹതപ്പെട്ടവൻ, അതേപോലെ തന്നെ റുബൂബിയത്തിന്, സൃഷ്ടികർത്തൃത്വം, രക്ഷാകർത്തൃത്വം അതിന് അവകാശപ്പെട്ടവൻ അല്ലാഹു മാത്രമാകുന്നു. എല്ലാ ശക്തികളും എല്ലാവരും ആരാധിക്കേണ്ടത് ഏകനും സർവാധിപതിയുമായ അല്ലാഹുവിനെ മാത്രമാകുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം, ഖുൽ യാ അയ്യുഹർ റസൂൽ ലിഹാ ഉലാഇൽ മുകദ്ദിബീൻ, ഈ വ്യാജവാദികൾക്ക്, അവരോട് നബിയെ നിങ്ങൾ പറയുക, ഇൻ ത്വലബു മിൻക മാ ലൈസ ലക വലാ ബിയദിക, അവർ താങ്കളോട് താങ്കളുടെ കൈവശമില്ലാത്ത, താങ്കളുടെ അടുക്കലില്ലാത്ത കാര്യം ചോദിച്ചാവശ്യപ്പെടുമ്പോൾ, ഇന്നമാ അന മുൻദിർ, ഞാനൊരു താക്കീതുകാരൻ മാത്രമാകുന്നു. മാ ഇന്ദി, നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും എന്റെ കൈവശമില്ല. വഅമ്മൽ അംറു ഫലില്ലാഹി തആല, കാര്യങ്ങളെല്ലാം അല്ലാഹുവിൻ്റെ അടുക്കലാകുന്നു. വലാക്കിന്നി ആമുറുക്കും വ അൻഹാക്കും വ അഹുസ്സുക്കും അലൽ ഖൈർ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഞാൻ നിങ്ങളെ വിലക്കുന്നു, നന്മയിലേക്ക് ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു, അതാണ് എൻ്റെ ഉത്തരവാദിത്വം. പിന്നെ ആരാധനക്കർഹൻ ഏകനായ അല്ലാഹു മാത്രമാകുന്നു. അത് ഹാദാ തഖ്രീറുൻ ലിൽ ഉലൂഹിയ ഫിഹാദൽ ബുർഹാനിൽ ഖാത്തിഉ വഹുവ വഹ്ദതുഹു തആല. അല്ലാഹു മാത്രമേ ആരാധനയ്ക്ക് അർഹനുള്ളൂ എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അവൻ മാത്രമാണ് സർവാധിപതി, അവൻ മാത്രമാണ് ഏകനായിട്ടുള്ളവൻ എന്നതാകുന്നു. അതേപോലെ തന്നെ ആ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് മറ്റു ചില മുഫസ്സിറുകൾ പറയുന്നു, ഐ മാ മിൻ മഅബൂദിൻ ഹഖ്ഖിൻ ഇല്ലല്ലാ, യഥാർത്ഥ ആരാധനയ്ക്ക് ആരാധ്യൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിനെ അവൻ്റെ ഏകത്വത്തെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നാം കഠിനമായി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 63 മുതൽ 65 കൂടിയ വചനങ്ങളാണ് ഇന്ന് ക്ലാസ് എടുത്തത്. അവിശ്വാസികൾ പരലോകത്ത് പരിതപിക്കുന്നു എന്ന വിഷയമായിരുന്നു ഈ ആയത്തുകളിൽ വിശദീകരിച്ചു നൽകിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
2: ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാന

0: ശിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള കഥ വിവരിക്കുന്നിടത്താണ് അല്ലാഹു തആല കാക്കയെ സംബന്ധിച്ച് പരാമർശിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്:
1: فبعث الله غرابا يبحث في الأرض

0: ആദം അലൈഹിസ്സലാമിന്റെ മക്കളായ ഹാബീലും കാബീലും, ഹാബീലെന്ന അനിയനെ കാബീലെന്ന ജ്യേഷ്ഠൻ കൊന്നതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല പരാമർശിച്ചതിന് ശേഷം തൻ്റെ അനിയനെ കൊന്ന കാബീല് അവൻ ഖേദിച്ചിരിക്കുകയാണ്. ഈ മയ്യത്ത്, ഈ മരിച്ച ജഡത്തെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ദുഃഖിതനായി താൻ ചെയ്തുപോയ പാപത്തെയോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാബീലിൻ്റെ അടുക്കലേക്ക് അല്ലാഹു തആല ഒരു കാക്കയെ നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട കഥയാണ്. ഒരു കാക്ക വരികയും അത് കുഴി കുഴിച്ച് എങ്ങനെയാണ് മയ്യത്ത് മറമാടേണ്ടത് എന്ന് മനുഷ്യനെ പഠിപ്പിക്കുകയും ചെയ്ത കാര്യമാണ് അല്ലാഹു തആല അവിടെ വിവരിക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم.

0: ഇനി മനപ്പാഠം, പേജ് 484. മനപ്പാഠത്തിൽ സാദൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: ബസീർ.
1: മനപ്പാഠം ഇവിടെ സമാപിക്കുന്നു.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു അത്തഹ്സീൻ. നാം നിത്യവും പാരായണം ചെയ്യുന്ന സുഹൃത്തുക്കളിലെ ശ്രദ്ധിക്കാതെ പോകുന്ന അബദ്ധങ്ങൾ തിരുത്താൻ നമ്മെ സഹായിക്കുന്ന പ്രോഗ്രാം അത്തഹ്സീൻ. ഇന്ന് സൂറത്തുൽ കഹ്ഫിലെ 1-2 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂറത്തുന്നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ മുതൽ അൽഹംദുലില്ലാ റബ്ബിൻ്റെ തൗഫീഖോടുകൂടി 2 ജുസ്ഓളം നമ്മൾ മനസ്സിലാക്കി. തജ്വീദ് നിയമങ്ങൾക്ക് പുറമെ നമ്മുടെ പാരായണത്തിൽ വരുന്ന അക്ഷരത്തെറ്റുകളും മഖ്റജിൽ വരുന്ന വലിയ വലിയ തെറ്റുകളുമൊക്കെ നമ്മൾ ഏറെക്കുറെ മനസ്സിലാക്കി. ഇൻഷാ അല്ലാ, സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ആണ് ഇൻഷാ അല്ലാ നമ്മൾ ഇനി മുതൽ പഠിക്കുന്നത്.

0: സൂറത്തുൽ കഹ്ഫിലെ ഒന്നാമത്തെ ആയത്ത്. അൽഹംദുലില്ലാഹി അല്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട തജ്വീദ് നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം സൂചിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹി അല്ലദീ, ഇവിടെ മദ്ദ് മുൻഫസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ യ. ഇതിനു ശേഷം ഹംസ അടുത്ത പദത്തിൽ, അപ്പോൾ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ ജായിസാണ്, നീട്ടാവുന്നതാണ്. അൽഹംദുലില്ലാഹില്ലദീ അൻസല. ഇനി അൻസല എന്ന പദത്തിൽ ഇഖ്ഫാഉ ബിഗുന്ന എന്ന മണിക്കൽ അൻസല നൂനിനെ അവ്യക്തമായി മണിക്കണം. അൻസല നൂൻ സാക്കിനയ്ക്ക് ശേഷം സ എന്ന അക്ഷരം വന്നു. ഇനി അലാ അബ്ദിഹി, അബ്ദിഹി ബ അവിടെ സുക്കൂനാണ്, അതിനെ ഖൽഖല ചെയ്യണം. അബ്ദിഹി ബ ശരിക്കും വ്യക്തമാക്കി ഉച്ചരിക്കണം. അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു, വലം യജ്അൽ ലഹു. സുക്കൂനുള്ള ലാമിന് ശേഷം വീണ്ടും ലാമ്. അപ്പോൾ ഒന്നാമത്തെ ലാമിനെ രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിക്കുന്നു. ഇദ്ഗാം മുത്തമാസിലൈൻ എന്നാണ് പറയുക. അപ്പോൾ വലം യജ്അൽ ലഹു എന്നാണ് ഓതേണ്ടത്. ഇനി വലം യജ്അൽ ലഹു ഇവജ, ഇവജ. ഇവിടെ ജീമിൽ, ജീമിൻ്റെ മുകളിൽ ഒരു സീന് കാണാൻ പറ്റും. അവിടെ സക്കത്ത് ചെയ്യുക അഥവാ നിർത്തിക്കൊണ്ട്, അല്പം നിർത്തിക്കൊണ്ട് ശ്വാസം പിടിച്ച് നിർത്തുക എന്നാണ്. അത് ആയത്ത് പൂർണ്ണമാവുന്നു, വലം യജ്അൽ ലഹു ഇവജ. അങ്ങനെ ആയത്ത് പൂർണ്ണമാക്കി നമ്മൾ നിർത്തുകയാണെങ്കിൽ നമ്മൾക്ക് ശ്വാസം വിട്ടുകൊണ്ട് അടുത്ത ആയത്ത് ഓതാം. ഇനി അതല്ല, ശേഷമുള്ള ആയത്ത് കൂട്ടി ഓതാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമല്ലിയുൻദിറ, ഈ രൂപത്തിലാണ് ഓതേണ്ടത്. അല്പം ശ്വാസം പിടിച്ച് അടുത്ത ആയത്ത് ഓതുക. ഇനി ഈ ആയത്തിൽ പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു. ഇവിടെ വലം യജ്അൽ ലഹു എന്ന പദമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പറയണത്തിൽ പലപ്പോഴും വലം യജ്അൽ ലഹു എന്നതിന് പകരം വലം യജ്അൽ ലഹു എന്നായിരിക്കും വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു തെറ്റ് വരുന്നു. വലമ്യ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പഠിച്ച സമയത്തും ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലമ്യ യജ്അൽ ലഹു എന്ന് പറയരുത്, വലം യജ്അൽ ലഹു എന്ന് മീമും യാവും വ്യക്തമാക്കി ഉച്ചരിക്കണം. രണ്ടാമത്തെ ആയത്തിൽ قَيِّمَلِّيُنذِرَ بَأْسًا شَدِيدًا مِّن لَّدُنْهُ وَيُبَشِّرَ الْمُؤْمِنِينَ الَّذِينَ يَعْمَلُونَ الصَّالِحَاتِ أَنَّ لَهُمْ أَجْرًا حَسَنًا. ഈ ആയത്തിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. قَيِّمَلِّي مَن അവിടെ തൻവീൻ ശേഷം ലാം, തൻവീന് ശേഷം ലാമ് വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം ബിലാഗുന്ന, ധാരാളമായിട്ട് കേട്ടതാണ്. തൻവീനിനെ ലാമിലേക്ക് കൂട്ടി ലയിപ്പിക്കുന്നു, അങ്ങനെയാവുമ്പോൾ തൻവീൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ഖയ്യിമല്ലി, തൻവീന് പകരം ഒരു ഫതഹിട്ടാൽ എന്തായിരിക്കും, ആ ശബ്ദമാണ് ഖയ്യിമല്ലിയുന്ദിറ. ഈ രൂപത്തിൽ അവിടെ മണിക്കാനോ ഒന്നും പാടില്ല എന്നർത്ഥം. ഇനി ലിയുന്ദിറ, ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ദാല് ഇഖ്ഫാഉ ബിഗുന്നയാണ് ചെയ്യേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ലിയുൻദിറ ബഅ്സൻ ശദീദ, ബഅ്സൻ ശദീദ. സീനിൽ തൻവീന് ശേഷം ഷീന്, തൻവീന് ശേഷം ഷീന് വന്നാൽ ഇഖ്ഫാഉ ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ബഅ്സൻ ശദീദ ഈ രൂപത്തിൽ. ഇനി ഷദീദൻ, അവിടെയും തൻവീൻ ശേഷം മീമാണ്. തൻവീന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാമും ബിഗുന്ന, അതിൽ ഇദ്ഗാം കാമിൽ, പൂർണ്ണമായിട്ടും തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ചുകൊണ്ട് ഗുന്നത്തോടുകൂടി ഉച്ചരിക്കണം. ഷദീദമിൽ, ഷദീദമിൻ. ഇനി മിൻ, നൂന്, നൂന് സുക്കൂനാണ്, ശേഷം ലാമ് വീണ്ടും വന്നു. ഇദ്ഗാം ബിൽ ഗുന്ന പറയുന്നില്ല, മില്ലദുൻഹു എന്നാണ് ഓതേണ്ടത്, മണിക്കാൻ പാടില്ല.
1: മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ الذين يعملون الصالحات ان لهم ان
0: نون شد വന്നു മണിക്കണം
1: ان لهم اجرا حسنا اجرا حسنا
0: راء التنوين ശേഷം ഹ ഇൽഹാറാണ് ചെയ്യേണ്ടത്. തൻവീന് ശേഷം ഹ വന്നു, അവിടെ ഇൽഹാർ ചെയ്യണം. അപ്പോൾ
1: ان لهم اجرا حسنا.
0: ഇനി ഈ ആയത്തിൽ സാധാരണ പാരായണത്തിൽ വരുന്ന പ്രധാനപ്പെട്ട അബദ്ധങ്ങൾ.
1: ഖയ്യിമൽ ലിയുൻദിറ,
0: അവിടെ ലിയുൻദിറ, ദിറ, ദാലിന് പകരം ദാല് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖാഫ് കേഫ് ആകുന്നതും ശ്രദ്ധിക്കേണ്ടതാണ്.
1: ഖയ്യിമൽ ലിയുൻദിറ ബസൻ,
0: ഹംസയെ ഖൽഖല ചെയ്യരുത്, ബസൻ അല്ല.
1: ബസൻ ശദീദം മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീൻ.
0: മുഅ്മിനീൻ എന്നുള്ള പദം മുഅ്മിനീനാന്നോ മുഅ്മിനീന എന്നോ ഉച്ചരിക്കരുത്, മുഅ്മിനീന.
1: അല്ലദീന യഅമലൂന സ്വാലിഹാത്തി,
0: പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വാലിഹാത്ത് എന്ന പദം. അവിടെ സ്വാദിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, സോ എന്ന് പറയരുത്. അത് ശരിക്കും സീൻ സോ ആയിട്ട് ഉച്ചരിക്കുന്ന പോലെയാണ്, അതല്ല, സ്വാലിഹാത്തി എന്ന് തന്നെ പറയണം.
1: അന്നലഹും അജ്, ജീമിനെ കൽക്കല ചെയ്യണം. അജ്റൻ ഹസന,
0: ഹസന രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ടാണ് നീട്ടേണ്ടത്. ഒന്നുകൂടെ ഓദാം.
1: അൽഹംദുലില്ലാ.

0: സൂറത്തുൽ കഹ്ഫിലെ 1-2 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ഇൻഷാല്ലാ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അല്ലാഹ്, ജസാകും അല്ലാഹു ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ.
2: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ലോകത്തിന് തന്നെ അത്ഭുതമായി മാറിയ വിശുദ്ധ ഖുർആനെ ചെറുപ്പത്തിലെ മനഃപ്പാഠമാക്കിയ മധുര ശബ്ദത്തിനുടമകളായ കുഞ്ഞു ഖാരിഇകളുടെ പാരായണം പരിചയപ്പെടുത്തുന്ന കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ വാഖിഅ 10 മുതൽ 57 വരെ വചനങ്ങളാണ്.

പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് അവ പൂർണ്ണമായി പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം.

0: മാഷാല്ലാഹ്, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വശ്യസുന്ദരമായ പാരായണത്തിനു വേണ്ടി മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു നിസാ 66 മുതൽ 79 കൂടി വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി ഷെയ്ഖ് റാദ് അൽ ഖുർദി.
1: أعوذ بالله من الشيطان الرجيم.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അൽക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ അടുത്തതായി പാരായണ പഠനം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക നബിയിക മുഹമ്മദ് വ അലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. ഇനി സൂറത്തു നബഇലെ 22-ാമത്തെ ആയത്ത് മുതൽ 21 മുതൽ ഒന്നുകൂടി ഓതാം.

ഇനി അതിലെ നിയമങ്ങളെ ബാക്കിയുള്ളത് പറയാം. ഇന്ന ലിൽ മുത്തഖീന, ഇന്ന നൂൻഷദ് മണിക്കണം, ഹദായിഖ ഹദായിഖ മദ്ദ് മുത്തസിൽ, ഒക്കെ വായ്ബ തറാബ, ഒക്കെ സന്ധിഹ കഇസൻ തൻവീന് ശേഷം ദാല് ഇഖ്ഫാ നന്നായിട്ട് മണിക്കണം. ലാ യസ്മഊന ഫീഹ ലഗ്വൻ വ തൻവീന് ശേഷം വാവ്, തൻവീന് ശേഷം വാവ് എന്നാൽ എന്താ പറയുക, നിയമം ഇദ്ഗാം ബിഗുന്ന, ഉന്നത്തോടുകൂടി ഇദ്ഗാം ചെയ്യണം. പിന്നെ ജസാഅൻ, ജസാഅൻ എന്താണ്, ജസാഅ മദ് മുത്തസിൽ. പിന്നെ ജസാഅ മി അറിയോ, തൻവീന് ശേഷം മീം, ഇദ്ഗാം ബിഗുന്ന, വെരി ഗുഡ്. പിന്നെ മിർ റബ്ബിക ഇദ്ഗാം ബിലാഗുന്ന, മിൻ റബ്ബിക നൂൻ സാക്കിനു ശേഷം റാ, ഇദ്ഗാം ബിലാഗുന്ന, ഗുന്നത്തില്ലാതെ ഇദ്ഗാം ചെയ്യാം. പിന്നെ അത്താ മദ് മുത്തസിൽ, റബ്ബിസ് സമാവാത്തി വൽ അർളി വമാ ബൈനഹുമ റഹ്മാൻ ലാ യംലികുന മിൻഹു, നൂൻ സാക്കിനു ശേഷം ഹാ, ഇൽഹാർ, യൗമ യഖൂമു റൂഹു വൽ മലായികത്തു. മദ് മുത്തസിൽ സഫൻ ലാ, അവിടെ നിർത്തുകയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, അല്ലാതെ തന്നെ ഓതാം. ലാ യതകല്ലമൂന ഇല്ല മൻ അദിന, നൂൻ സാക്കിനു ശേഷം ഹംസ, ذلك اليوم الحق فمن شاء شاء مد متصل تخذ الى ربه شرير مد ود ربه ما ابا ان نون ساكنه نون شد ഉള്ളത് നന്നായിട്ട് മണിക്കണം. പിന്നെ മദ് ഉണ്ട്, മദ് മുൻഫസിൽ, അൻദർന ഇദ്ഗാം നൂൻ ساكنه ശേഷം ദാല് ഇഖ്ഫ. പിന്നെ അദാബൻ قريبا തൻവീന് ശേഷം ഖാഫ് ഇഖ്ഫ, യൗമ ينظر വീണ്ടും ഇഖ്ഫ, യഖൂലുൽ കാഫിർ യാ ലൈതനി കുന്തു കുന്തു, നൂൻ സാക്കിനു ശേഷം താ ഇഖ്ഫാ. അപ്പം നമുക്ക് നോദാം.

0: വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ സൂറത്തു നബ കഴിഞ്ഞു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് പാരായണ പഠനം. ഖുർആൻ പാരായണം ചെയ്യേണ്ട സമയത്ത് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ക്ലാസ് എടുത്തത് മുബാറക് ബിൻ ഉമർ.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം തൻസീൽ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത ഖുർആൻ കാരി സഅദ് അൽ ഗാമിദി സൂറത്തുദ്ദഹർ മുതൽ സൂറത്തുന്നാസ് വരെ പാരായണം ചെയ്യുന്നു.

ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل